0: ജസാകുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും ആദ്യത്തെ 150 വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു സുമറിലെ 53 മുതൽ 67 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് വദിയ അൽ യമാനി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. السلام عليكم ورحمة الله وبركاته. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് 14, ഹിജ്റ വർഷം 1448, റബിയോൽ അവ്വൽ 1. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മോക്ഷത്തിനായി അള്ളാഹു നൽകിയ വരദാനം. ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് അവസരങ്ങൾ കൈവരും തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio. Tune to reality.
6: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ തുടർച്ചയായി വളരെ ലളിതമായി മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്ത് അഹ്സാബാണ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 64-65 വചനങ്ങളാണ് ഹാഫിള് ജഅഫർ സലഫി ശ്രോതാക്കൾക്കായി ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 64-65 രണ്ട് ചെറിയ വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു പാരായണം ചെയ്യാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടായത്തുകളും ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹുവിൻ്റെ. അള്ളാഹു നമുക്ക് നമ്മുടെ പാരായണത്തിനും പഠനത്തിനും കേൾവിക്കുമെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിന്റെ 64-65 വചനങ്ങളാണ് ഇന്ന് ഹിഫുലുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചത്. ഹിഫുലുൽ ഖുർആനിൽ ഇന്ന് ക്ലാസ് എടുത്തത് ഹാഫിള് ജഫർ സലഫി. ഹിഫുലുൽ ഖുർആൻ സമാപിക്കുന്നു.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 83 മുതൽ 85 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
1: ബിസ്മില്ലാ

0: لكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ രചിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
2: വചനം 22, വാക്കർത്ഥം: ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ.
3: ഇല്ലൽ മുസല്ലീൻ,
2: നമസ്കരിക്കുന്നവർ ഒഴികെ. വചനം 23, വാക്കർത്ഥം: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തിൽ. ദാഇമൂൻ, നിത്യ നിഷ്ഠക്കാരാണ്.
3: അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ,
2: അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ള ആളുകൾ. വചനം 24, വാക്കർത്ഥം: വല്ലദീന, യാതൊരു കൂട്ടരും. ഫീ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിലുണ്ട്. ഹഖുൻ, ഒരവകാശം, കടമ, ബാധ്യത. മഅലൂമുൻ, അറിയപ്പെട്ട, നിശ്ചിതമായ.
3: والذين في اموالهم حق معلوم,
2: തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട നിശ്ചിതമായ അവകാശം ഉള്ളവരും ഒഴികെ. വചനം 25, വാക്കർത്ഥം: ലിസ്സാഇലി, ചോദിക്കുന്നവന്. വൽ മഹറൂം, തടയപ്പെട്ടവനും മുടക്കം ബാധിച്ചവനും.
3: ലിസ്സാഇലി വൽ മഹ്റൂം,
2: അതെ, ചോദിക്കുന്നവനും ചോദിക്കുന്നതിന് മുടക്കം ബാധിച്ചവനും. വചനം 22 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം: ചോദിച്ചാവശ്യപ്പെട്ടു വരുന്നവർക്കും അഭിമാനം കൊണ്ടോ അംഗവൈകല്യം, രോഗം മുതലായ കാരണങ്ങൾ നിമിത്തമോ അന്യനോട് ചോദിച്ചു വാങ്ങാൻ മുന്നോട്ടു വരാത്തവർക്കും തങ്ങളുടെ സ്വത്തിൽ നിന്ന് അവകാശവും ഓഹരിയും കൊടുക്കേണ്ടതുണ്ടെന്ന ബോധമുള്ളവർ എന്ന് സാരം. സൂറത്തു ദാരിയാത്ത് 19 വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചതെല്ലാം ഇവിടെയും സ്മരിക്കുക. വചനം 26, വാക്കർത്ഥം: വല്ലദീന യുസ്വദ്ദിഖൂന, സത്യമാക്കുന്നവരും വിശ്വസിക്കുന്നവരും. ബിയൗമി, ദിവസത്തെ. അദ്ദീനി, പ്രതിഫലത്തിൻ്റെ, നടപടിയുടെ.
3: വല്ലദീന യുസ്വദ്ദിഖൂന ബിയൗമിദ്ദീൻ,
2: പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരും. വചനം 27, വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. മിൻ അദാബി, ശിക്ഷയെക്കുറിച്ച്. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. മുഷ്ഫിഖൂൻ, ഭയപ്പാടുള്ളവരാണ്.
3: والذين هم من عذاب ربهم مشفقون,
2: തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരും ഒഴികെ. വചനം 28, വാക്കർത്ഥം: ഇന്ന അദാബ, നിശ്ചയമായും ശിക്ഷ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. ഗൈറു മഅ്മൂൻ, സമാധാനപ്പെട്ടുകൂടാത്തതാണ്. അഥവാ വരികയില്ലെന്ന് വിശ്വസിക്കാവതല്ലാത്തതാണ്.
3: ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ.
2: കാരണം നിശ്ചയമായും അവരുടെ റബ്ബിന്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. വചനം 26 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. തങ്ങളുടെ നന്മ കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ അള്ളാഹുവിൻ്റെ ശിക്ഷ തങ്ങളിൽ ബാധിച്ചേക്കുകയില്ലെന്ന് കരുതി അവർ വഞ്ചിതരാവുകയോ അതിനെക്കുറിച്ച് ഭയമില്ലാതെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് സാരം. വചനം 29 വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും ലിഫുറൂജിഹിം, അവർ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, ഹാഫിളൂൻ, കാത്തു സൂക്ഷിക്കുന്നവരാണ്.
3: വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ,
2: തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. വചനം 30 വാക്കർത്ഥം: ഇല്ലാ അല അസ്വാജിഹിം, തങ്ങളുടെ ഭാര്യമാരിൽ ഒഴികെ, അഥവാ ഭാര്യമാരെ സംബന്ധിച്ച് ഒഴികെ. ഔ മാ മലക്കത്ത്, അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയവരുടെ, ഐമാനുഹും, തങ്ങളുടെ വലങ്കൈകൾ, ഫ ഇന്നഹും, എന്നാൽ കാരണം അവർ, ഗൈറു മലൂമീൻ, ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാണ്.

തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരെയോ സംബന്ധിച്ചല്ലാതെ, കാരണം അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. വചനം 31 വാക്കർത്ഥം: ഫമനിബ്തഗ, എന്നാൽ ആരെങ്കിലും തേടിയാൽ, ആവശ്യപ്പെട്ടാൽ, വറാഅ ദാലിക, അതിൻ്റെ അപ്പുറം, ഫഉലാഇകഹും, എന്നാൽ അക്കൂട്ടർ തന്നെയാണ്, അൽ ആദൂൻ, അതിരുവിട്ടവർ.

0: എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ ആ കൂട്ടർ തന്നെയാണ് അതിരു കടന്നവർ. വചനം 32. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ലി അമാനാത്തിഹിം, തങ്ങളുടെ അമാനത്തുകളെ, വിശ്വസ്തതകളെ, വഅഹ്ദിഹിം, തങ്ങളുടെ ഉടമ്പടിയേയും പ്രതിജ്ഞയേയും കരാറിനെയും, റാഊൻ, പാലിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്.
1: والذين هم لأماناتهم وعهدهم راعون
2: തങ്ങളുടെ അമാനത്ത്
3: അഥവാ
2: വിശ്വസ്തതകളെയും ഉടമ്പടിയെയും പാലിച്ചു വരുന്നവരും.
0: വചനം 33. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ബിഷഹാദാത്തിഹിം, അവരുടെ സാക്ഷ്യങ്ങളെ, ഖായിമൂൻ, നിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്.
1: വല്ലദീനഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ,
0: തങ്ങളുടെ സാക്ഷ്യങ്ങളെ ശരിക്ക് നിർവഹിക്കുന്നവരും. വചനം 34. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെ, യുഹാഫിദൂൻ, കാത്തു സൂക്ഷിച്ച് വരുന്നു, സൂക്ഷ്മത പാലിച്ചു വരുന്നു.
1: والذين هم على صلاتهم يحافظون
0: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി സൂക്ഷിച്ചു പാലിക്കുന്നവരും ഒഴികെ. വചനം 35. വാക്കർത്ഥം: ഉലായിക, അക്കൂട്ടർ, ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, മുക്റമൂൻ, ആദരിക്കപ്പെടുന്നവരാണ്.
1: ഉലായിക ഫീ ജന്നാത്തിൻ മുക്റമൂൻ,
0: അക്കൂട്ടർ എല്ലാം സ്വർഗങ്ങളിൽ വച്ച് ആദരിക്കപ്പെടുന്നവരാകുന്നു. വചനം 29 മുതൽ 35 വരെയുള്ളതിൻ്റെ വിശദീകരണം. 29 മുതൽ 32 കൂടിയ വചനങ്ങളും 34 വചനവും ഇതുപോലെ സൂറത്ത് മുഅ്മിനൂനിലും മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയുടെ വ്യാഖ്യാനത്തിൽ അവിടെ വായിച്ച സംഗതികളും ഹദീസുകളും ഇവിടെയും ഓർത്തിരിക്കുന്നതാവശ്യമാണ്. വലങ്കൈ ഉടമപ്പെടുത്തിയവർ, മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്ക് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തതിനെപ്പറ്റി സൂറത്ത് മുഅ്മിനൂനിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിരിക്കുന്നു. ഇവിടെ അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ദീർഘിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ വച്ച് ആദരിക്കപ്പെടുന്നവരെന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയും അക്ഷമരും ദുർബലരുമല്ലാത്തവരെന്ന് അവൻ പ്രശംസിക്കുകയും ചെയ്ത ഈ സജ്ജനങ്ങളുടെ സവിശേഷത പലതും ഈ വചനങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്നാമത്തേതായി എണ്ണിയത് നമസ്കരിക്കുന്നവരെയാണ്. നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞു മതിയാക്കാതെ അതിൽ നിത്യനിഷ്ഠ പാലിക്കുന്നവരെന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായി എടുത്തു പറഞ്ഞതും നമസ്കാരത്തെപ്പറ്റിത്തന്നെ. നമസ്കാരങ്ങളുടെ എണ്ണം പൂർത്തിയാക്കിയാലും പോരാ, അതിലെ കടമകളും മര്യാദകളും പാലിച്ചുകൊണ്ടും അതിനു വേണ്ടത്ര വിലയും നിലയും കൽപ്പിച്ചുകൊണ്ടും അതിൽ സൂക്ഷ്മത പാലിക്കുക കൂടി വേണമെന്നാണ് അവസാനം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഖുർആൻ പലപ്പോഴും ഇങ്ങനെ നമസ്കാരത്തെപ്പറ്റി വിവിധ വാചകങ്ങളിൽ ഊന്നിപ്പറഞ്ഞും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസന്മാരായ മുസ്ലിം പാമരന്മാരും അതിനു വേണ്ടത്ര വില കൽപ്പിക്കാറില്ലാത്ത ഇന്നത്തെ ചില പുരോഗമനാശയക്കാരും ഇതെല്ലാം വളരെ ഗൗരവപൂർവം മനസ്സിരുത്തേണ്ടതായിരിക്കുന്നു.
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം കേൾക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി സൂറത്തു മആരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ,
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

الفرقان يوم التقى الجمعان والله على كل شيء قدير.

والذين آووا ونصروا أولئك بعضهم أولياء بعض

أبلغه مأمنه ذلك بأنهم قوم لا يعلمون.

ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجه

الله فعسى أولئك أن يكونوا من المهتدين أجعلتم سقاية

كفروا من قبل قاتلهم الله أنى يؤفكون.

والرهبان ليأكلون أموال الناس بالباطل ويصد

ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير

والآخرة وما لهم في الأرض من ولي ولا نصير.

അലം യഅലമൂ അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്.

أنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين فرح

ولا تصل على أحد منهم مات أبدا ولا تقم على قبره

الدنيا وتزهق أنفسهم وهم كافرون وإذا أنزلت

وأولئك لهم الخيرات وأولئك هم المفلحون.

رسوله سيصيب الذين كفروا منهم عذاب أليم ليس على

0: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 111-112 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 111-112 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ പഠിച്ചു വരുന്നത്.

വഖാലു. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെയാണ്. വഖാലു വഖാലു ലയ്യദുഖുല ലയ്യ. സാക്കിന നൂന് ശേഷം യാ, നൂനിനെ യായിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലയ്യദുഖുലൽ ഇദ്ഗാം ബിഗുന്ന. ലയ്യദുഖുലൽ യദ് ദാലിന് ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. യദുഖുലൽ ജന്നത. യദുഖുലു അല്ല യദുഖുല എന്നാണ്. യദുഖുലൽ ജന്ന നൂന് ശദ് മണിക്കണം. യദുഖുലൽ ജന്നത ഇല്ല മൻ കാന. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫം ബിഗുന്ന. മൻ കാന ഹൂദൻ ഔ നസാറ. ഹൂദൻ ഔ തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ഹൂദൻ ഔ ഔ നസാറ. സ്വാദാണ് നസോറ എന്നല്ല നസാറ. തിൽക അമാനിയുഹും തിൽക അമാനിയുഹും ഖുൽ ഹാതു ഖുൽ ഹ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഖുൽ ഹാതു എന്നല്ല ഖുൽ ഹാതു ബുർഹാനക്കും ബുർഹാനക്കും. ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുന്തും. ഈ രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം കാഫ്, സാക്കിന നൂന് ശേഷം ത, അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ സാദിഖീൻ. സ്വാദിൻ്റെ ഉച്ചാരണം, സ്വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സാദിഖീൻ. അടുത്ത ആയത്തിൽ ബലാമൻ അസ്ലമ ബലാമൻ അസ്ലമ മൻ അസ്ലമ. സാക്കിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ബലാമൻ അസ്ലമ ബലാമൻ അസ്ലമ. മൻ അസ്ലമ വജ്ഹഹു ജീം ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വഹുവ വഹുവ മുഹ്സിനുൻ. ഹ വഹുവ ഹ തൊണ്ടയുടെ താഴെ ഭാഗം. വഹുവ വഹുവ മുഹ്സിൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം. മുഹ്സിനുൻ ഫലഹു തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മുഹ്സിനുൻ ഫലഹു ഫലഹു അജ്റുഹു ഫലഹു. ഇവിടെ ഹ ഉദ്ദമീറിന് ശേഷം ഹംസ. ഹ ഉദ്ദമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് സുലത്തു തവീൽ അല്ലെങ്കിൽ സുലത്തുൽ കുബറ എന്നൊക്കെ പറയും. ഫലഹു അജ്റുഹു ഇങ്ങനെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാം. അജ്റുഹു ജീമിന് ഖൽഖല, അജ് സുക്കൂനാണ്, അതുപോലെ റാഇന് ദമ്മാണ്. അജ്റുഹു അജ്റുഹു അജ്റുഹു ജീമിന് ദമ്മ ആവരുത്, സുക്കൂൻ. അജ്റുഹു عند ربه عند نونين أبكتما كما نكرم إخفام بغنة عند عند ربه ولا خوف عليهم ولا خوف عليهم خوف تنبين الشاشم عين إظهار ولواكي تشريكنا خوف عليهم ولا هم عليهم و സാക്കിന മീമിന് ശേഷം, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അഥവാ മീം ശരിക്കും കംപ്ലീറ്റായിട്ട് ഉച്ചരിക്കണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം. അലൈഹിം അലൈഹിം. അതേസമയം അവിടെ നിർത്താതെ കൂട്ടി ഒതുകയും വേണം. അലൈഹിം വ അലൈഹിം വലദ്ദ ഇതുപോലെ. അലൈഹിം വലഹും യഹ്സനൂൻ യഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗം. യഹ്സനൂൻ അല്ല യഹ്സനൂൻ യഹ്സനൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ എല്ലാം മദ് ആരദുൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മദ് ആരദുൽ സുക്കൂൻ.
ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 111-112 ആയത്തുകളാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ കേട്ടു പഠിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക, അബദ്ധങ്ങളില്ലാതെ, ഹർക്കത്തുകൾക്കും അതുപോലെ തന്നെ മഖറജുകളിലൊന്നും മാറ്റങ്ങൾ വരാതെ, അർത്ഥവ്യത്യാസം വരാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 111-112 വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് ഖുർആൻ റേഡിയോ ഇനി മനഃപാഠം പേജ് 524 സഅദൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

واتل عليه

وذلك جزاء الظالمين. فطوعت له نفسه قتل أخيه فقتله

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുസ്സിലത്തിലെ 39 മുതൽ 54 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അല്ലുഹൈദാൻ.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു അബസ മുതൽ സൂറത്തു നാസ് വരെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളുമുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അറിവിന്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു. പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فراغ عليهم ضربا باليمين فأقبلوا إليه يزفون സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 93-94 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ഫറാഗ, അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു, അലൈഹിം അവരിൽ, അവരുടെ മേൽ, ദർബൻ വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അടിച്ചുകൊണ്ട്, അങ്ങനെ അദ്ദേഹം വലം കയ്യാൽ വെട്ടിക്കൊണ്ട് അവരുടെ മേൽക്ക് തിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹം ആ സമൂഹത്തെ ഏക ദൈവവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചതിനെക്കുറിച്ച്, അവരുടെ വിശ്വാസ ജീർണതയെ വളരെ ബുദ്ധിപൂർവം അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഹസ്സ അദ്ദർബ ബിൽ യമീൻ, അദ്ദേഹം വലതുകൊണ്ട് അടിച്ചു അല്ലെങ്കിൽ വെട്ടി എന്ന് പറഞ്ഞത് അതിൻ്റെ ശക്തിയാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അംബിയായിൽ 58-ാമത്തെ വചനത്തിൽ പറഞ്ഞു,
5: ഫജഅലഹും ജുസാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ.
4: അങ്ങനെ അദ്ദേഹം ആ ആരാധ്യ വസ്തുക്കളെ തുണ്ടം തുണ്ടമാക്കി, അവരിൽ വലിയതിന് ഒഴികെ അവർ മടങ്ങിയേക്കാം, അഥവാ അവർ ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം. ആരാധ്യ വസ്തുക്കളോടുള്ള അവമതിപ്പോ ആരാധ്യ വസ്തുക്കളോടുള്ള മറ്റേതെങ്കിലും വിദ്വേഷമോ അതല്ല അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്. മറിച്ച് ആരാധ്യ വസ്തുക്കൾ ആരാധന അർഹിക്കുന്നില്ല, യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ എല്ലാവരെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന എല്ലാവരുടെയും സൃഷ്ടാവായ ഏക ദൈവമാകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഫറജ അൽ ഖൗമു ആഖിറൻ നഹാരി ഫവജദുൽ അസ്നാമ മുകസ്സറതൻ ഇല്ലാ വാഹിദ. ആ ജനങ്ങൾ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ എല്ലാം നശിപ്പിക്കപ്പെട്ടതായിട്ടാണ്. ഇല്ലാ വാഹിദൻ, ഒന്നൊഴികെ. അവർ ചോദിച്ചു,
5: ഖാലു മൻ ഫഅല ഹാദാ ബിആലിഹതിനാ.
4: സൂറത്തുൽ അംബിയായിലെ 59-ാമത്തെ വചനത്തിൽ കാണാം, നമ്മുടെ ആരാധ്യ വസ്തുക്കളെ കൊണ്ട് ആരാണിത് ചെയ്തത്?
5: ഉൻലുർ ഹാദൽ ഗബാഅ അൽ അസ്നാം മുകസ്സറ വഹും യുസിറൂന അന്നഹ ആലിഹ.
4: തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നശിപ്പിക്കപ്പെട്ടത് കണ്ടപ്പോൾ അതിൽ നിന്നുപോലും പാഠം പഠിക്കാത്ത ആ സമൂഹം തങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ തന്നെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വീണ്ടും അവയെക്കുറിച്ചാണ് തങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ആരാണ് നശിപ്പിച്ചത് എന്നവർ ചോദിക്കുന്നത്.
5: അൽ ആജിസുല്ലദി ലാ യസ്തതിഉ അൻ യുദാഫിഅ അൻ നഫ്സിഹി ലാ യസ്ലിഹു അൻ യകൂന ഇലാഹൻ.
4: തങ്ങൾക്ക് തങ്ങളെപ്പോലും രക്ഷിക്കാൻ കഴിയാത്ത ആ വസ്തുക്കളെക്കുറിച്ചാണ് അവർ ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞത്, ഇലാഹ് എന്ന് പറഞ്ഞത്.
5: ഖാലു മൻ ഫഅല ഹാദാ ബിആലിഹതിനാ ഇന്നഹു ലമിന ദ്വാലിമീൻ.
4: അവർ പറഞ്ഞു, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ കൊണ്ട് ആരാണിത് ചെയ്തത്? തീർച്ചയായും അവൻ അക്രമങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു.
5: ഖാലു സമിഅന ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം.
4: ഖാലു, അവർ പറഞ്ഞു,
5: സമിഅന ഫതൻ,
4: ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു.
5: യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം,
4: ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ.
5: ഖാലൽ ഉലമാഉ കലിമത്തു ഫത യുംകിനു അൻ യുറാദ ബിഹ അൽ ഖദ്ഹ.
4: അവിടെ ഫത എന്ന് അവർ ഉദ്ദേശിച്ചത് ഒരു ആക്ഷേപത്തോടു കൂടിയായിരിക്കാം.
5: വയുംകിനു അൻ യുറാദ ബിഹ അൽ മദ്ഹ,
4: അല്ലെങ്കിൽ പ്രശംസയോടുകൂടിയായിരിക്കാം.
5: ഫ ഇൻ കാന യുറാദ് ബിഹ അൽ ഖദ്ഹ ഫമഅനാഹു അന്നഹു ഷാബുൻ സഗീർ യതകല്ലമു അൻഹും ഫലാ തഅബഉ ബിഹി വഇൻ കാന യുറാദു ബിഹ അൽ മദ്ഹ ഫമഅനാഹു അന്നഹു ഷാബുൻ ജിൽദുൻ ഖവിയുൻ.
4: ആദ്യം പറഞ്ഞ ഫത എന്നത് ആക്ഷേപ സ്വരത്തിലാണെങ്കിൽ നിസ്സാരമാക്കിക്കൊണ്ട് ചെറുതാക്കിക്കൊണ്ടായിരിക്കാം അവർ പറഞ്ഞത്. രണ്ടാമത്തെ അർത്ഥത്തിൽ അവർ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ടോ പറഞ്ഞതാണെങ്കിൽ,
5: അന്നഹു ഷാബുൻ ജിൽദുൻ ഖവിയുൻ ഖാദിറുൻ അലാ ഹാദൽ ഫിഅൽ ഫയകൂനു മദഹൻ ലഹ്,
4: ഇത്ര ധീരമായി ഇത് ചെയ്തതാരാണ് എന്ന അർത്ഥത്തിലായിരിക്കാം. തുടർന്ന് അവർ പറയുന്നു,
5: ഖാലു ഫഅതൂ ബിഹി അലാ അഅ്യുനിൻ നാസി ലഅല്ലഹും യഷ്ഹദൂൻ.
4: നിങ്ങൾ അവനെ കൊണ്ടുവരൂ ജനങ്ങൾക്ക് മുമ്പിൽ, എല്ലാവരും അതിന് സാക്ഷികളാകട്ടെ.
5: അഥവാ അറാദു അൻ തകൂന
4: അൽമഹാകമ അലാനിയ, ആ ചെറുപ്പക്കാരനെ വിചാരണ ചെയ്യുന്നത്, വിധി നടപ്പിലാക്കുന്നത് എല്ലാവർക്കും മുമ്പിലായിരിക്കണം എന്നവർ ഉദ്ദേശിച്ചു. ലിഅന്നൽ ഇൻസാന ബി തബീഅതിഹി ഇദാ റഅ മൻ യുഹാകിമു അലാ ഷൈഇൻ ലാ യജ്റഉ അലാ ഫിഇലിഹി ഫഅറാദു ബി മുആഖിബതിഹി സജറ ഗൈറ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരെ ഭയപ്പെടുത്തൽ കൂടിയാകുന്നു. തുടർന്ന് 94-ാമത്തെ വചനത്തിൽ
6: ഫഅഖബലു ഇലൈഹി യസിഫൂൻ,
4: ഫഅഖബലു, എന്നിട്ട് അവർ മുന്നിട്ടു, ഇലൈഹി, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക്, യസിഫൂൻ, ധൃതി പിടിച്ചവരായി, തിരക്കിട്ടുകൊണ്ട്, എന്നിട്ട് അവർ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് മുന്നിട്ടു, അദ്ദേഹത്തെ വിചാരണയ്ക്ക് വിധേയനാക്കാൻ, അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ, അതിനൊക്കെയാണ് അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് മുന്നിട്ടത്. ഫഅതൗ ബിഹി അലാ മഷ്ഹദി മിനന്നാസി വൻ അഖദത് അൽ മഹാകമ വവുജ്ജിഹ ഇലൈഹി സുആൽ. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഹാജരാക്കപ്പെട്ടു, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സൂറത്തുൽ അംബിയയിലെ 62-ാമത്തെ വചനത്തിൽ കാണാം,
6: قالوا أأنت فعلت هذا بآلهتنا بآلهتنا يا إبراهيم.
4: അവർ ചോദിച്ചു, അഅൻത ഫഅൽത, നീയാണോ ഹാദ, ഇത് ചെയ്തത്, ബിആലിഹത്തിന യാ ഇബ്രാഹീം, ഇബ്രാഹീമേ, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ കൊണ്ട്, ആരാധ്യന്മാരെ കൊണ്ട് നീയാണോ ഇത് ചെയ്തത്, ഒട്ടും കൂസലില്ലാതെ, വളരെ ധീരമായി. അദ്ദേഹത്തിൻ്റെ മറുപടി,
6: ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ.
4: അദ്ദേഹം പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ, എന്നാൽ അത് അവരിൽ വലിയവൻ്റെ പണിയായിരിക്കും. ഫസ്അലൂഹും, നിങ്ങൾ അവരോട് ചോദിക്കുവീൻ,
6: ഇൻ കാനൂ യൻതിഖൂൻ,
4: അവർ സംസാരിക്കുന്നവരാണെങ്കിൽ. യഥാർത്ഥത്തിൽ ഏത് ചിന്താശീലരെയും ബുദ്ധിയുള്ളവരെയും ചിന്തിപ്പിക്കുന്ന മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ആരാധ്യ വസ്തുക്കളെ എന്തിനായിരുന്നു നശിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അന്യമത ബത്സനമോ അന്യമതസ്ഥർ ആരാധിക്കുന്നവരെ ചീത്ത വിളിക്കലോ അവഹേളിക്കലോ അതൊന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ മനസ്സിൽ രൂഢമൂലമായ ഏക ദൈവവിശ്വാസത്തിലേക്കുള്ള ക്ഷണമായിരുന്നു. വളരെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഗുണകാംക്ഷയോടുകൂടിയുള്ള ക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ പിതാവടക്കമുള്ള ജനങ്ങൾ ഈ ആരാധ്യ വസ്തുക്കളെ ആരാധ്യന്മാരായി കൊണ്ടു നടക്കുന്നതിൽ മനസ്സുമടുത്ത ആ ധീരനായ ആദർശ പിതാവ് ആ സമൂഹത്തെ ബോധവൽക്കരിക്കുകയായിരുന്നു ചെയ്തത്. ഫകാനൽ ജവാബു സ്വദ്മതൻ ലഹും
6: അഫാഖൂ ബിഹി മിൻ ഗഫ്ലതിഹിം
4: ഖാലു നഅം കൈഫ നഅബ്ദു അസ്നാമൻ ലാ തതകല്ലം. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഒരൽപ്പം അവരെ അന്താളിപ്പിച്ചു. പക്ഷേ ആ ബുദ്ധിശൂന്യരായ മനുഷ്യർ വീണ്ടും തങ്ങളുടെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് തന്നെയാണ് വീണ്ടും അവർ മടങ്ങിപ്പോയത്. സൂറത്തുൽ അംബിയയിലെ 64-ാമത്തെ വചനത്തിൽ കാണാം,
6: فرجعوا الى انفسهم فقالوا انكم انتم الظالمون.
4: فرجعوا, എന്നിട്ട് അവർ മടങ്ങി, ഇല അൻഫുസിഹിം, തങ്ങളിലേക്ക് തന്നെ. فقالوا, അവർ പറഞ്ഞു,
6: انكم,
4: തീർച്ചയായും നിങ്ങൾ,
6: انتم الظالمون,
4: നിങ്ങൾ തന്നെയാകുന്നു അക്രമികൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മറുപടി ഒരൽപ്പം അവരെ ചിന്തിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അതാണ് സൂറത്തുൽ അംബിയയിലെ 64-ാമത്തെ വചനം. വകാന ഹാദ നൂറുൽ ഫിത്ര അല്ലദി അദാഅ ഫീ ഖുലൂബിഹിം ഹാദിഹിൽ ലഹ്ല. ഈ കുറഞ്ഞ സമയത്ത് അവരുടെ മനസ്സുകളിൽ പ്രകൃതിയാ ഉണ്ടായ ഒരു ചിന്തയായിരുന്നു, ഒരു വെളിപാടായിരുന്നു ഈ സംസാരം. വലാക്കിന്നഹു ലം യസ്തമിർ ഇന്നമാ കാന വമുളത്തുൻ സഗീറ. പക്ഷേ ആ ചിന്ത അതിന് ആയുസ്സുണ്ടായില്ല, ഒരൽപ്പസമയം മാത്രമാണ് അവർ അതങ്ങനെ ചിന്തിച്ചത്. സുമ്മ ഇൻ തഫഅത് മറത്തൻ സാനിയ വലം യസ്തഗിൽഹ യസ്തഗിലൂഹ വലിദാലിക് ഖാല തആല. ഉടനെ തന്നെ അവർ വീണ്ടും സംസാരിക്കുകയാണ്. 65-ാമത്തെ വചനം സൂറത്തുൽ അംബിയായിൽ, ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون ثم نكسوا على رؤوسهم. അല്ലാഹുവിന്റെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. പിന്നെ അവർ തല കുത്തി മറിഞ്ഞു. തങ്ങളുടെ മനസ്സിൽ ഉണ്ടായ ആ ചിന്ത, ഈ വസ്തുക്കൾ ആരാധനയ്ക്ക് യോഗ്യരല്ല, ഇവയെ ആരാധിച്ചുകൂടാ എന്ന ചിന്ത ഒരൽപ്പസമയം അവരുടെ മനസ്സിലേക്ക് വരികയും സുമ്മനുകിസു അലാ റുഊസിഹിം, പിന്നെ അവർ തല കുത്തി മറിഞ്ഞു. എന്നിട്ടവർ പറയുകയാണ്, ലഖദ് അലിംത, നിനക്കറിയില്ലേ, മാ ഹാഉലാഇ യൻതിഖൂൻ, ഈ വസ്തുക്കൾ ഇവ സംസാരിക്കുകയില്ലെന്ന്. അൻത തഅലമു യാ ഇബ്രാഹിം അന്ന ഹാദിഹിൽ അസ്നാം ലാ തതകല്ലമു ഫകൈഫ തഖൂലു ഇസ്അലൂഹ. നിനക്കറിയില്ലേ ഇബ്രാഹിം, ഈ ആരാധ്യ വസ്തുക്കൾ സംസാരിക്കുകയില്ലെന്ന്, പിന്നെ എന്തിനാണ് നീ അവയോട് ചോദിക്കാൻ പറയുന്നത്? ഫഹുന ഇസ്തശാത ഗളബൻ വഹുവൽ ഹലീം. പക്ഷേ ശാന്തപ്രകൃതനായ സഹനശീലനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കോപം അടക്കി ഒതുക്കി വച്ച് അവരുമായി വീണ്ടും സംസാരിക്കുന്നു. ഖാല അഫതഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ഷൈഅൻ വലാ യദുർറുകും ഉഫിൽ ലകും വലിമാ തഅബ്ദൂന മിൻ ദൂനില്ലാഹ് ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ. 21-ാമത്തെ സൂറത്തിൽ 66-67 വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഖാല, അദ്ദേഹം പറഞ്ഞു, അഫതഅബ്ദൂന, നിങ്ങൾ ആരാധിക്കുകയാണോ, മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ, മാ ലാ യൻഫഉകും ഷൈഅൻ വലാ യദുർറുകും, നിങ്ങൾക്ക് ഉപകാരമോ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ, ഉഫില്ലക്കും, നിങ്ങളുടെ കാര്യം വളരെ മോശം തന്നെ, വലിമാ തഅബ്ദൂന മിൻ ദൂനില്ലാ, എന്തിനാണ് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ജനങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാകുന്നു. ആ ആരാധ്യ വസ്തുക്കൾ അവർ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടക്കുന്ന ആരാധ്യ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയാണെന്നും അതുകൊണ്ട് തന്നെ അവ ആരാധന അർഹിക്കുന്നില്ലെന്നും, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ എന്നും ജീവിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവാണെന്നും ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഹാകദ അൽ ആബിദൂന ലിൽ അസ്നാം യൻതസിറൂന ലിൽ അസ്നാമി ലാ യസ്തതീഊന നസ്റഹും ലാകിൻ ഹും ജുൻദു മുഹ്ദറൂന ലഹാ. അല്ലാമ ഉസൈമി റഹ്മത്തുള്ളാഹി പറയാണ്, ആരാധ്യ വസ്തുക്കളെ കൊണ്ടു നടക്കുന്ന ആളുകൾ, ആരാധ്യ വസ്തുക്കൾക്ക് കാവൽ നിൽക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ തങ്ങളെ സഹായിക്കാൻ വേണ്ടി തങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്യാൻ വേണ്ടി ആ ആരാധ്യ വസ്തുക്കളെ സമീപിക്കുമ്പോൾ പോലും ആ ആരാധ്യ വസ്തുക്കളെ സംരക്ഷിച്ച് നിർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇവരെ അവർ സഹായിക്കേണ്ടതിന് പകരം ആ ആരാധ്യ വസ്തുക്കളെ ആരാധകന്മാർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ, അല്ലാഹുവിന് പുറമെ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു, ലഅല്ലഹും യൂസറൂൻ, അവർ സഹായിക്കപ്പെടാൻ വേണ്ടി, ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജൂദു മുഹ്ദറൂൻ, അവർ ഇവരെ സഹായിക്കുന്നവരല്ല, മറിച്ച് ആ ആരാധ്യന്മാർക്കുള്ള പട്ടാളമാകുന്നു, സൈന്യമാകുന്നു ഇവർ, അവരെ സംരക്ഷിക്കാനുള്ള. എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വചനങ്ങൾ! അല്ലാഹുവല്ലാത്ത ഏത് ആരാധ്യ വസ്തുക്കളെയും ആരാധിക്കുന്നവർ യഥാർത്ഥത്തിൽ അവയിൽ നിന്ന് രക്ഷാശിക്ഷകൾ ഭയപ്പെടുന്നുവെങ്കിൽ പോലും ഒരു തരത്തിലും ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ അവക്കൊന്നും സാധ്യമല്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദുകളിൽ, ഏക ദൈവവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യർക്കും ഈ ലളിതമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നൽകി എല്ലാ മനുഷ്യരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ബാരകല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശദീകരിച്ചു നൽകിയത് മുഹമ്മദ് കുട്ടി സലഫി.
7: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ സൂറ ഹാഖയിലെ 44 മുതൽ 47 വരെ വചനങ്ങൾ.
1: വചനം 44. വാക്കർത്ഥം: വലൗ തഖവ്വല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവിയിൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും.
2: وَلَوْ تَقَوَّلَ عَلَيْنَا بَعْضَ الْأَقَاوِيلِ,
1: അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ. വചനം 45. വാക്കർത്ഥം: ലഅഖദ്നാ, നാം പിടിക്കുക തന്നെ ചെയ്യും, മിൻഹു, അദ്ദേഹത്തെ, അദ്ദേഹത്തോട്, ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്, വലങ്കൈക്ക്, അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. വചനം 46. വാക്കർത്ഥം: സുമ്മ ലഖതഅന, പിന്നെ നാം മുറിക്കുകയും ചെയ്യും, മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്, അൽ വത്തീൻ, ഹൃദയനാഡി, ജീവ നാഡി.
2: ثُمَّ لَقَطَعْنَا مِنْهُ الْوَتِينَ,
1: പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47. വാക്കർത്ഥം: ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല, മിൻ അഹദിൻ, ഒരാളും തന്നെ, അൻഹു, അദ്ദേഹത്തിൽ നിന്ന്, ഹാജിസീൻ, തടയുന്നവരായിട്ട്, തടസ്സം ചെയ്യുന്നവരായിട്ട്.
2: ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ,
3: അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല.
1: വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഹദ്ന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടു നടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം അള്ളാഹു നബി തിരുമേനിയെ ഒരിക്കലും വെറുതെ വിടുകയില്ല. നിശ്ചയമായും അതികഠിനമായി ശിക്ഷിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നടപടി എടുക്കുന്ന പക്ഷം അത് തടയുവാൻ ആരെക്കൊണ്ടും സാധ്യവുമല്ല എന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഒരു ഭൗതിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക വൃത്തത്തിൽ വച്ച് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി ആ ഭരണാധിപൻ്റെ

0: പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം അത് രാജദ്രോഹവും ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാനടപടികൾക്ക് അയാൾ വിധേയനായിത്തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമവ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20-ൽ പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കുപോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു.
1: തിരുമേനി കൊളുത്തിവച്ച ആ സത്യദീപത്തിന്റെ വെളിച്ചം
0: ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല. ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്തിൽ ഇങ്ങനെ കാണാം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇതിൽ മൂസാ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ചരിത്ര സ്വഭാവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയോട് ഉപമിക്കാവുന്ന ഒരു പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ല പ്രവാചകനും അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടണമെന്നും അതിൽ പറഞ്ഞു. ഇത് ഖുർആൻ ഇവിടെ പ്രസ്താവിച്ച അതേ ആശയമാണ് കുറിക്കുന്നത്. വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ, വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ അള്ളാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആവർത്തന പുസ്തകത്തിലെ അവസാന സൂക്തത്തിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാണാം. ഈ വാചകം മൂസാനബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ള തൗറാത്തിൽ ഉള്ളതല്ല, പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തതാണ് എന്ന് പ്രാഥമിക ബുദ്ധിയുള്ളവരാരും സമ്മതിക്കും. ഇതുപോലെ വേറെ ചിലതും അതിൽ ഉണ്ട്. അത് ആർ എഴുതി ചേർത്തതായാലും ശരി, അതെഴുതി ചേർത്ത കാലം വരെ മൂസാനബി അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതിനുശേഷം ഇസ്രായേലിൽ തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇസ്മായിലികളിലോ ഉണ്ടായിട്ടില്ലെന്ന് ആ വാക്കിന് അർത്ഥമില്ല. എന്നാൽ ഈസാനബി അലൈഹിസ്സലാമയുടെ കാലം വരെ ആ പ്രവാചകൻ വന്നിട്ടില്ലെന്നും അതുവരെയും ആ പ്രവാചകന്റെ വരവ് അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെന്നും നിലവിലുള്ള ഇഞ്ചീലിൽ നിന്നും വ്യക്തമാകുന്നു. യോഹന്നാനോട് അഥവാ യഹ്യാ നബി അലൈഹിസ്സലാമയോട് യഹൂദരുടെ പ്രതിനിധികൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം, ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എന്ന് മറുപടി പറഞ്ഞതായും, അപ്പോൾ അവർ, നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്താണെന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചതായും അതിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 1:19-25 വചനങ്ങൾ. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, അവർ ഏലിയാവിനും ക്രിസ്തുവിനും അഥവാ ഈസാനബി അലൈഹിസ്സലാമിനും പുറമെ ഒരു പ്രത്യേക പ്രവാചകനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. രണ്ട്, ആ പ്രവാചകൻ അതുവരേക്കും വന്നു കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ്? തൗറാത്തിൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ യോശുവ പ്രവാചകനാണ് എന്ന് അഥവാ യൂഷഅ നബി അലൈഹിസ്സലാം ആണ് എന്ന് വേദക്കാർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ യഥാർത്ഥം പുലർന്നു കണ്ടാലും സത്യത്തിൻ്റെ നേർക്ക് കണ്ണടച്ചു ദുർന്യായങ്ങൾ പറഞ്ഞ് തൃപ്തി അടയുന്നത് അസൂയക്കാരുടെ പതിവാണല്ലോ. അതില്ലായിരുന്നുവെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിക്കേണ്ടിയിരുന്നത് വേദക്കാരായിരുന്നു. നേരെ മറിച്ച് അവർ ആദ്യമേ കണ്ണടച്ച് അവിശ്വസിക്കുകയാണുണ്ടായത്. അതുകൊണ്ടാണ് അവരെ അഭിമുഖീകരിച്ച് അല്ലാഹു ഇങ്ങനെ പറഞ്ഞതും, അതിൽ ഒന്നാമതായി അവിശ്വസിക്കുന്നവർ നിങ്ങളാവരുത്, എന്റെ ആയത്തുകൾക്ക് അല്പമായ വില വാങ്ങുകയും അരുത്. വലാ തക്കൂനു ഔവല കാഫിരിം ബിഹ്, സൂറത്തുൽ ബഖറ 41 വചനം.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ഹാഖ 44-47 വരെ വചനങ്ങൾ.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഈ ശബ്ദലോകത്തെ
7: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون.

وهو القاهر فوق عباده وهو الحكيم الخبير قل

يرجعون وقالوا لولا نزل عليه آية من ربه

ഹുവ ഖൈറുൽ ഫാസിലീൻ.

وهو القاهر فوق عباده ويرسل عليكم حفظة

وزكريا ويحيى وعيسى وإلياس كل من الصالحين.

فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي

കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്ന ഖാരി മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മാഷാ അല്ലാ, ജസക്കല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് അബ്ദുറഹ്മാൻ ആലോസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് അബ്ദുറഹ്മാൻ ആലുസി.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 63-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا يسألك الناس يسألك الناس عن الساعة

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 109-110 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ 109-110 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കുന്നത്.

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വദ്ദ കഫീറുൻ, ഇവിടെ കഫീർ ഈ പദത്തിൽ ഫാഇൻ്റെ ഉച്ചാരണം സീനായിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. കസീറുൻ അല്ല കഫീറുൻ. വദ്ദ കഫീറുൻ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കണം. കഫീർ കഫീറുൻ. കഫീറുമ്മിൻ, തൻവീന് ശേഷം മീമുണ്ട്. മീമിന് തൻവീന് ശേഷം മീമു വന്നാൽ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കഫീറുമ്മിൻ. മിൻ അഹ്ലി, ഇവിടെ സാക്കിന നൂനിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ ചെയ്യണം. നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ അഹ്ലി, മിൻ അഹ്ലി എന്നല്ല ഓതേണ്ടത്, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും, യറുദ്ദൂനകും, ലൗ യറുദ്ദൂനകും. മിൻ സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാമു തമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ ആണ്, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിൻ ബഅദി, മിൻ ബഅദി എന്നല്ല മിൻ ബഅദി. മിൻ ബഅദി ഈമാനികും കുഫാറ, കുഫാറ. വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി വഖഫ് ചെയ്യുക. ഇനി ഹസദ എന്നാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അവിടെയും രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യണം. എന്നിട്ട് ഹസദ മിൻ ഇന്ദ് ഇങ്ങനെ എടുത്തോതണം. ഹസദ മിൻ, തൻവീന് ശേഷം മീമ്, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹസദ മിൻ. മിൻ ഇന്ദ്, മിൻ ഐ, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഐന്തി ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഐന്തി, ഐന്തി അൻഫുസിഹിം, അൻഫുസിഹിം. സാക്കിന നൂന് ശേഷം ഫാ വന്നാൽ ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻഫു, ഇവിടെ ഔഫു, ഔഫു എന്ന രൂപത്തിൽ മണിക്കരുത്. അൻഫുസിഹിം, അൻഫുസിഹിം. മിൻ ബഅദി, സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം മുതമാസിലൈൻ. അതുപോലെ മിൻ ബഅദി മുകളിൽ പറഞ്ഞു, അതേപോലെ തന്നെ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മറിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, ഇവിടെ ഹഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിന് കൽക്കല ശരിക്കും നൽകണം, ശബ്ദുണ്ട്. അതുപോലെ തന്നെ ഹ എൻ്റെ മഹ്റജൊക്കെ ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഹ്റജ്. അൽ ഹഖ്. ഫഅഫു വസ്ഫഹു, ഫഅഫു ഐൻ, വസ്ഫഹു സാദ്. ഇതെല്ലാം അക്ഷരങ്ങളുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം, കൃത്യമായ മഹ്റജിൽ നിന്നും തന്നെ. വസ്ഫഹു, വസ്ഫഹു ഹത്ത, ഹത്ത, തൊണ്ടയുടെ മധ്യഭാഗം ഹ. حتى يأتي الله بأمره, بأمره, بأمره, بأمب با الله ميم ആണ് ساكنه ميم. بأمره, بأمره ഈ പ്രയോഗം വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്ന الله, നൂൻ ശദ് മണിക്കണം. ഇന്ന الله على كل شيء قدير. شيء تنوين ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഷൈഇൻ ഖാ, ഖദീർ, ഖദീർ എന്നല്ല ഖദീർ, റാഇനെ നേർപ്പിക്കണം. അടുത്ത ആയത്തിൽ വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത, വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത, വഅഖീമു ഖാഫ്, വഅഖീമുസ്സ സാദ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, ഹെവി ആയിട്ട് ഉച്ചരിക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത, ഇവിടെ സ്വലവാത്ത സക്കവാത്ത എന്ന് രൂപത്തിൽ ഓതരുത്. അസ്സലാത്ത അസ്സകാത്ത, വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത,
സക്കാത്ത് എന്നല്ല വഖഫ് ചെയ്യുക, സക്കാഹ്. വമാ തുഖദ്ദിമു ലിഅൻഫുസികും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. ലിഅൻഫുസികും, ലിഅൻഫുസികും മിൻ സാക്കിന മീമിന് ശേഷം മീമ് ഇദ്ഗാമു തമാഥിലൈൻ, ഇവിടെ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻ ഖൈരിൻ, മിൻ ഖ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈരിൻ തജിദൂഹു, തൻവീന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖൈരിൻ തജിദൂഹു, തജിദൂഹു ഇൻദല്ലാഹ്, ഇൻദ ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇന്നല്ലാഹ, നൂന് ശദ്ദ് മണിക്കണം. ബിമാ തഅമലൂന, തഅമലൂന, തഅമലൂന എന്നല്ല തഅമലൂന ബസീർ, ബസീർ സാദ് ഹെവി ആയിട്ട് ഉച്ചരിക്കണം. അതുപോലെ റായിനെ നേർപ്പിക്കുകയാണ്, അഥവാ തർക്കീഖ് ചെയ്യണം. ബസീർ എന്നല്ല ബസീർ, ബസീർ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم. جزاك الله خيرا كثيرا. بيس قرآن راديو التحسين بروغرام آنه نامي دي وره كيرتده سورة بكرية لأ 109-110 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.
5: ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ, 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 528-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

عقد ولقد جاءهم من الأنباء ما فيه مزدجر

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 528-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ഇരു ഹറമുകളിലെ വിശുദ്ധ നമസ്കാരങ്ങളുടെ അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമൈൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

الصراط المستقيم صراط الذين أنعمت عليهم.

ولهم عذاب أليم. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ നഹ്ലിലെ 104 മുതൽ 119 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: طاب وإلى ربك فارغب. الله أكبر.
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: എസ് റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ വചനങ്ങളെയും ആധികാരിക തഫ്സീറുകളെ മുൻനിർത്തി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആധികാരിക മലയാളം തഫ്സീർ തഫ്സീർ അമാനി. ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു ഹാഖ 38 മുതൽ 43 വരെ വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 38. വാക്കർത്ഥം: ഫലാ ഉക്സിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നതുകൊണ്ട്, നിങ്ങൾ കാണുന്നവ കൊണ്ട്.
2: ഫലാ ഉഖസിമു ബിമാ തുബ്സിറൂൻ,
1: എന്നാൽ നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 39. വാക്കർത്ഥം: വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവ കൊണ്ടും.
2: വമാ ലാ തുബ്സിറൂൻ,
1: നിങ്ങൾ കാണാത്തവയെ കൊണ്ടും സത്യം ചെയ്തു പറയുന്നു. വചനം 40. വാക്കർത്ഥം:

0: 41 വാക്കർത്ഥം. വമാഹുവ, അതല്ല. ബിഖൗലി ഷാഇരിൻ, ഒരു കവിയുടെ വാക്ക്. ഖലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം. തുമിനൂന, നിങ്ങൾ വിശ്വസിക്കുന്നു.
1: വമാ ഹുവ ബിഖൗലി ഷാഇർ ഖലീലമ്മാ തുമിനൂൻ,
0: അത് ഒരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വചനം 42 വാക്കർത്ഥം. വലാ ബിക്കൗലി, വാക്കുമല്ല. കാഹിനിൻ, ഒരു പ്രശ്നക്കാരൻ്റെ, ഗണിതക്കാരൻ്റെ, ജ്യോത്സ്യൻ്റെ. കലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം. തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു.
1: വലാ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ,
0: അത് ഒരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുള്ളൂ. വചനം 43 വാക്കർത്ഥം. തൻസീലുൻ, അവതരണം, അവതരിപ്പിക്കുന്നതാണ്. മിർ റബ്ബി, രക്ഷിതാവിങ്കൽ നിന്ന്. അൽ ആലമീൻ, ലോകരുടെ, ലോക.
1: തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ,
2: സർവലോക രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിച്ചതത്രേ അത്.
0: വചനം 38 മുതൽ 43 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഫലാ ഉക്സിമു എന്ന വാക്കിൻ്റെ ഘടന, അർത്ഥം, ഉദ്ദേശ്യം ആദിയായവയെപ്പറ്റി സൂറത്തുൽ വാക്കിയ 75-76 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. വക്താവിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് വക്താക്കളുടെ വാക്കുകളിൽ വ്യത്യാസം കാണും. രാജാക്കളുടെ വാക്കിൽ രാജകീയതയും രസികന്റെ വാക്കിൽ രസികത്വവും കാണാം. മാന്യന്മാരുടെ സംസാരത്തിൽ മാന്യതയും നിന്ദ്യന്മാരുടെ സംസാരത്തിൽ നിന്ദ്യതയും അനുഭവപ്പെടും. അതുപോലെ കവികളുടെയും ജ്യോത്സ്യക്കാരുടെയും വാക്കുകളിൽ അവരുടേതായ പ്രത്യേകതകളും പ്രകടമായിരിക്കും. ആ നിലയ്ക്ക് അല്പമെങ്കിലും ആലോചിച്ചു നോക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ഈ ഖുർആൻ സത്യനിഷേധികൾ ജൽപ്പിക്കുന്നതുപോലെ കവിവാക്യങ്ങളോ ജ്യോത്സ്യവാക്യങ്ങളോ അല്ലെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ഖുർആൻ അവതരിക്കുന്നത് ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നാണ്. അതാകട്ടെ, ഏതെങ്കിലും ജനതയ്ക്കോ ജനവിഭാഗത്തിനോ വേണ്ടി അവതരിപ്പിച്ചതുമല്ല, ലോക മക്കൾക്ക് ആകമാനം വേണ്ടിയുള്ളതാണ്. അത് അവരിൽ ഓതിക്കേൾപ്പിക്കുന്നത് അവനാൽ നിയോഗിക്കപ്പെട്ട ഒരു മാന്യ ദൂതനുമാകുന്നു. ഖുർആന്റെ സ്വരവും ശൈലിയും ഉള്ളടക്കവും സിദ്ധാന്തങ്ങളുമെല്ലാം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ ചിന്തിക്കാനും വിശ്വസിക്കാനും തയ്യാറാകാതെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് നിരർത്ഥമായ ആരോപണങ്ങൾ കൊണ്ട് തൃപ്തി അടയുകയാണ് അവിശ്വാസികൾ ചെയ്യുന്നത്. 40 വചനത്തിൽ മാന്യനായ ദൂതൻ അഥവാ റസൂലിൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. സൂറത്തു തക്വീറിലും ഇതുപോലെ, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും അത് മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് എന്നു പറഞ്ഞിരിക്കുന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണ് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടു വചനങ്ങളുടെയും മുമ്പും പിമ്പുമുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിക്കേൾപ്പിക്കുന്നത് അദ്ദേഹം ഒരു കവിയോ ജ്യോത്സ്യനോ ആയതുകൊണ്ടല്ല, അദ്ദേഹം മാന്യനായ ഒരു ദൈവദൂതനായതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ലോകരക്ഷിതാവിങ്കൽ നിന്നാണുതാനും എന്നത്രേ ഇവിടെ പ്രസ്താവിക്കുന്നത്. സൂറത്തു തക്വീറിലെ

0: സന്ദർഭം മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പറയുന്നതോ വല്ല പിശാചും പറഞ്ഞുകൊടുക്കുന്നതോ അല്ല ഖുർആൻ. അർഷിൻ്റെ നാഥനായ അള്ളാഹുവിങ്കൽ പല നിലയ്ക്കും സ്ഥാനവലിപ്പങ്ങളുള്ള ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുന്നതാണത്. അദ്ദേഹം ആ ദൂതനെ അഥവാ ജിബ്രീലിനെ ശരിക്കും കണ്ടിട്ടുണ്ട് താനും എന്നൊക്കെയാണ് അവിടത്തെ സംസാര വിഷയം. മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് ഖുർആൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളതിനെ പൊക്കിപ്പിടിച്ച് ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ചില ശത്രുക്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുള്ളതുപോലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വചനങ്ങളാവാമെന്ന് ഊഹിക്കുവാൻ പോലും പഴുതില്ലാത്തതാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കുന്നത് അല്ലാഹുവാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ ആണ് എന്നും അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തം വരുത്തുവാൻ രണ്ടാൾക്കും നിവൃത്തിയില്ലെന്നും മറ്റും സ്പഷ്ടമായ ഭാഷയിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ട, അതിനെ തുടർന്ന് 43 വചനത്തിൽ തന്നെ അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചതാണ്, തൻസീലു മിർ റബ്ബിൽ ആലമീൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നോക്കുക. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വകയായി അല്ലാഹുവിൻ്റെ പേരിൽ വല്ലതും പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് തീർച്ചയാണ്. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അടുത്ത വചനങ്ങളിൽ സഗൗരവം അള്ളാഹു താക്കീതു ചെയ്യുന്നതും കാണുക. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു തക്കം നോക്കി ഒരിക്കൽ റസൂൽ തിരുമേനിയുടെ നേരെ പുറപ്പെടുകയുണ്ടായി. പള്ളിയിൽ അദ്ദേഹം എനിക്ക് മുമ്പായി എത്തിയിരുന്നു. ഞാൻ പിന്നിൽ ചെന്നു നിന്നു. അവിടുന്ന് സൂറത്തുൽ ഹാഖ ഓതാനാരംഭിച്ചു. അത് കേട്ടപ്പോൾ ഖുർആന്റെ ഘടനയെക്കുറിച്ച് എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവാണേ, ഖുറൈശികൾ പറയും പോലെ ഇവനൊരു കവിയാണ്. അപ്പോഴേക്കും അവിടുന്ന് അതൊരു കവിയുടെ വാക്കല്ല എന്ന് 40ഉം 41ഉം വചനങ്ങൾ ഓതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവൻ ഒരു പ്രശ്നക്കാരനായിരിക്കും. അപ്പോഴേക്കും അവിടുന്ന് അതൊരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല എന്നും 42 മുതൽ വചനങ്ങളും ഓതി. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ മുഴുവനും ഇസ്ലാം സ്ഥലം പിടിച്ചുപോയി. അദ്ദേഹം മുസ്ലിമാകുവാനുള്ള പ്രേരണകളിൽ ഒന്നായിരുന്നു ഈ സംഭവം.
1: പേസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇപ്പോൾ നാം കേട്ടത് സൂറത്തുൽ ഹാഖ 38 മുതൽ 43 വരെ വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقال إني سقيم فتولوا عنه مدبرين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 89-90 വചനങ്ങളാണ് ഓതിക്കേൽപ്പിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് സംസാരിച്ച സംസാരമായിരുന്നു ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ പരാമർശിച്ചത്. ആ ജനങ്ങളെല്ലാം ഉത്സവത്തിന് പോകുന്ന സമയത്ത് അവർ അദ്ദേഹത്തെ ഉത്സവത്തിലേക്ക് ക്ഷണിച്ചു. ആ സമയത്ത് അവരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് 89-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, സഖീം, അസുഖമുള്ളവനാണ്, രോഗിയാണ്, അല്ലെങ്കിൽ അനാരോഗ്യവാനാണ്. അഥവാ ലാ അസ്തത്വീഉ അൽ ഖുറൂജ മഅകുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ കൂടെ പുറത്തു വരാൻ എനിക്ക് കഴിയില്ല, എനിക്ക് സാധ്യമല്ല. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസിൽ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, ലം യക്സിബ് ഇബ്രാഹീമു അലൈഹിസ്സലാം ഇല്ലാ സലാസ കദബാത്തിൻ. പ്രവാചകനിൽ നിന്ന് ഇമാം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 3 കളവല്ലാതെ പറഞ്ഞിട്ടില്ല. സിൻതൈനി മിൻഹുന്ന ഫീസാത്തില്ലാഹി അസ്സവജൽ, അതിൽ 2 അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാകുന്നു. ഖൗലുഹു ഇന്നീ സഖീം, ഒന്ന്, ഞാൻ രോഗിയാകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക്. വഖൗലുഹു ബൽ ഫഅലഹു കബീറുഹും ഹാദാ, മറ്റൊന്ന്, ആ വിഗ്രഹങ്ങളെ തച്ചുടച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ബൽ ഫഅലഹു കബീറുഹും ഹാദാ, എന്നാൽ അവരിൽ വലിയവനായിരിക്കും അത് ചെയ്തത് എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക്. വദക്കറ സാലിസ വഹിയ ഖൗലുഹു അൻ സാറാ സൗജതഹു വഖദ് സഅല അൻഹ ജബ്ബാറു മിസ്ർ ഫഖാൽ ഹിയ ഉഖ്തി, തൻ്റെ ഭാര്യയെക്കുറിച്ച് മിസ്റിലെ ആക്രമണകാരിയായ ഒരു രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു അതാരാണെന്ന്. അപ്പോ സാറ എന്ന തൻ്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത്, ആ രാജാവിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, ഹിയ ഉഖ്തി, അതെൻ്റെ സഹോദരിയാണ് എന്നതാണ്. ഈ 3 കളവുകൾ അദ്ദേഹം പറഞ്ഞു എന്ന് കാണാൻ സാധിക്കും. വഹാദൽ ഖൗലു ലൈസ കദിബൻ ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ ഇത് കളവല്ല. വഇന്നഹ ഹുവ മിൻ മആരീദിൽ കലാം വകാന യുദാഫിഉ ബിഹി അൻ ദീനില്ലാഹി അസ്സ വജൽ വയുനാദിലു ബിഹി അൻ ദീനില്ലാ. അല്ലാഹുവിൻ്റെ സത്യദീൻ അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ചിന്തയെ തട്ടി ഉണർത്താനാണ് അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിച്ചത്. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നീ സഖീം, ഞാൻ രോഗിയാകുന്നു. ഐ മരീദുൻ ലഅല്ലഹു ഖസദഹു, ഞാൻ രോഗിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ, അന മരീദുൽ ഖൽബ്, ഞാൻ മനസ്സു വേദനിക്കുന്നവനാണ്. മിൻ അഹ്വാലിക്കും വമിൻ ഇബാദത്തിക്കും ഗൈറല്ലാഹി അസ്സ വജൽ, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിലുള്ള നിങ്ങളുടെ അവസ്ഥയോർത്തുകൊണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്നു. ലിഅന്നൽ മുസ്ലിമ ഇദാ റഅശ്ശിർക ഫിന്നാസ്, കാരണം ഒരു മുസ്ലിം ജനങ്ങളിൽ ശിർക്ക് കാണുമ്പോൾ, വഇദാ റഅൽ കുഫ്ര ഫിന്നാസ്, ജനങ്ങളിൽ ദൈവനിഷേധം കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയുന്നത് കാണുമ്പോൾ അഭിമാനരോഷം കാരണം മനസ്സു വേദനിക്കും, മനസ്സു വെപ്രാളപ്പെടും. അതാണ് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം തൻ്റെ ജനങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗമാണ്, എനിക്ക് സുഖമില്ല എന്ന്. തുടർന്ന് 90-ാമത്തെ വചനം, ഫതവല്ലൗ അൻഹു മുദ്ബിരീൻ. ഫതവല്ലൗ, അപ്പോൾ അവർ തിരിഞ്ഞുപോയി. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. മുദ്ബിരീൻ, പിന്നിട്ടവരായി. വദഹബു വകാന മിൻ ആദതിഹിം ഫീ ദാലികൽ യൗം, അവർ പോയി. അന്നത്തൊരു സമ്പ്രദായം, അന്നഹും ഫി സ്വബാഹി യജ്മഉന ത്വആം ത്വആമൽ ഈദി മിനൽ ഹൽവ വൽ ഫാകിഹ വനഹ്വിഹ, തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് മുമ്പിൽ ഈ ഉത്സവ ദിവസം അവർ മധുര പലഹാരങ്ങളും പഴങ്ങളുമൊക്കെ വാങ്ങി. വ യലഊനഹ ഫിൽ ബഹ്വി ഫിൽ മഅബദി അമാമൽ അസ്നാം, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ അത് വെക്കാറുണ്ട്. ത്വലബൻ ലിൽ ബറക, അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട്. ഫഇദാ കാന ആഖിറൻ നഹാർ അകലു ഹാദ ത്വആമ അല്ലദി ഹസലത് ലഹുൽ ബറക മിനൽ അസ്നാം ബിസഅമിഹിം, തങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വച്ച ഭക്ഷണപദാർത്ഥങ്ങൾ അത് അനുഗ്രഹീതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അത് എടുത്ത് കഴിക്കുകയും ചെയ്യും. അതാണ് അവർ അതിനുവേണ്ടി അങ്ങനെ പിന്തിരിഞ്ഞു പോയി എന്ന് അള്ളാഹു പരാമർശിച്ചത്. അന്ന ഹാഉലാഇൽ ഖൗം ലമ്മാ ഖാല ലഹും ഹാദൽ ഖൗൽ വബഅദ അൻ നദറ നദറതൻ ഫിൻ നുജൂം ഇഖ്തനഉ ഫയതഫറഅ അലാ ദാലിക്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ അവർ ക്ഷണിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുഖമില്ല. അത് നക്ഷത്രം നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അവർ അങ്ങനെ വിശ്വസിച്ചു. ആ നക്ഷത്രങ്ങൾ അദ്ദേഹത്തിനെന്തോ അശുഭകരമായ കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം. യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികൾ അങ്ങനെയാണ്. ആരെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ ഒട്ടും ചിന്തിക്കാതെ അവർ അത് വിശ്വസിക്കും. അന്നൽ ഇൻസാനൽ മുബത്തിൽ ഖദ് യഖ്തന യഖ്തനിഉ ബിശ്ശൈഇ വലൗ കാന ബാത്തിലൻ ഫീ ഹഖീഖതി, ഏതെങ്കിലും ഒരു കാര്യം, അർത്ഥശൂന്യമായ കാര്യം പറഞ്ഞുകൊടുത്താൽ പോലും വിശ്വസിക്കാൻ അവർ സന്നദ്ധരാകും. വഹുവ കദാലിക് ഫൽ ഇൻസാനുൽ മുബത്തിൽ ഇദാ വറാ ലഹു ഫീ ബാത്തിലിഹി ലന്ന അന്നഹു ഹഖ്ൻ ഫഅഖദ ബിഹി വഅതബർ. അതേപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അതിൽ സായൂജ്യമടയും. ഇത് അന്ധവിശ്വാസത്തിൻ്റെ ഉപോൽപ്പന്നമാകുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവർ ഈ വിശ്വാസത്തെയാണ്, ആളുകളുടെ ഈ മാനസികാവസ്ഥയെയാണ് ചൂഷണം ചെയ്യുന്നത്. വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർ പോലും ഈ തരത്തിൽ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു എന്നത് എന്തുമാത്രം വേദനാജനകമായ കാര്യമാണ്. അല്ലാമാ തൊബിരി റഹ്മത്ത് പറയുന്നു, ഫതവല്ലൗ അൻ ഇബ്രാഹീം മുദ്ബിരീന അൻഹു ഖൗഫൻ അൻ യഅദിയഹുമുസ്സഖം അല്ലദി ദകറഹു അന്നഹു ബി. അവർ ഇബ്രാഹിം നബിയിൽ നിന്ന് പിന്തിരിയാൻ കാരണം അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു പകർച്ചവ്യാധിയാണെന്നും അത് തങ്ങൾക്കും പകരുമെന്നും ഭയപ്പെട്ടുകൊണ്ടാണ് അവർ അദ്ദേഹത്തിൽ നിന്ന് വേഗം പിന്തിരിഞ്ഞത് എന്നാണ് ഒരു വ്യാഖ്യാനം. അദ്ദേഹം പറഞ്ഞത്, ഇന്നീ സഖീം യഖൂൽ മതുഊൻ, എനിക്ക് പ്ലേഗ് ബാധിച്ചിരിക്കുന്നു. ഫതവല്ലൗ അൻഹു മുദ്ബിരീൻ, അത് കേട്ടപ്പോൾ അവർ പിന്തിരിഞ്ഞു പോയി എന്നാണ് ഒരു വ്യാഖ്യാനം. നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അത് കേൾക്കേണ്ട താമസം അവർ ഭയപ്പെട്ടു. അവർ മറ്റൊന്നും ചിന്തിക്കാതെ അവർ അവരുടെ പാട്ടിന് പോയി. അദ്ദേഹത്തെ അവർ നിർബന്ധിച്ചില്ല. ലം യൻതിഖ് ഇബ്രാഹീം ഫഇന്ന നുജൂമ ദല്ലതുഹു അലാ അന്നഹു സഖീമുൻ വലാകിന്നഹു ലമ്മാ ജഅലത് ഖൗലഹു ഇന്നീ സഖീം മുഖാരിനൻ ലിനദറ നദറിഹി ഫിൻ നുജൂം, നക്ഷത്രങ്ങൾ നോക്കിയതിനു ശേഷം അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഔഹമ ഖൗമഹു അന്നഹു അറഫ ദാലിക് മിൻ ദലാലത്തിൻ നുജൂമി ഹസ്ബ ഔഹാമിഹിം. ആ നക്ഷത്രങ്ങൾ എന്തോ ദുസ്സൂചന അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവർ പോയി എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഏതായിരുന്നാലും നക്ഷത്രങ്ങൾ നോക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്നീ സഖീം, ഞാൻ രോഗിയാകുന്നു എന്ന്. 99 വചനം, ഫറാഗ ഇലാ ആലിഹതിഹിം ഫഖാല അലാ തഅകുലൂൻ. ഫറാഗ, അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു ഒളിഞ്ഞു ചെന്നു. ഇലാ ആലിഹതിഹിം, അവരുടെ ദൈവങ്ങളിലേക്ക്. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അലാ തഅകുലൂൻ, നിങ്ങൾ തിന്നുന്നില്ലേ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനത ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ സമീപിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തത്? അവയ്ക്ക് മുമ്പിൽ ആരാധിക്കുന്ന ആരാധകന്മാർ അവർക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ സമർപ്പിച്ചിരുന്നു. അത് കണ്ടുകൊണ്ടും അത് നോക്കിക്കൊണ്ടുമാണ് അദ്ദേഹം ചോദിച്ചത്. ഐ ദഖല അലൈഹ ഖുഫിയതൻ ഫറ അൽ അസ്നാമ അലാ തർതീബിഹ അൽ അക്ബറു സുമ്മല്ലദീ യലീഹ് സുമ്മല്ലദീ യലീഹ്. ക്രമമായി വലിയ വിഗ്രഹം, അതിനുശേഷം ചെറിയ വിഗ്രഹം ഇങ്ങനെയാണ് പ്രതിഷ്ഠിച്ചിരുന്ന് വെച്ചിരുന്നത്. അവയെ നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, വത്വഅമു അമാമഹും, അവയുടെ മുമ്പിൽ ഭക്ഷണപദാർത്ഥവും ഉണ്ടായിരുന്നു. ഫഖാല അലാ തഅകുലൂൻ, അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഭക്ഷിക്കാത്തത്? യഥാർത്ഥത്തിൽ വഹുവ യഅലമു അന്നഹും ലൻ യുജീബു, ഈ അചേതന വസ്തുക്കൾ ഉത്തരം പറയുകയില്ല എന്ന് അദ്ദേഹത്തിനറിയാം. വലാക്കിൻ ഹാദാ തഹക്കുമുൻ വസ്സുഖിരിയ, അതൊരു പരിഹാസത്തിൻ്റെ ചോദ്യമായിരുന്നു. ഫറാഗ ഇലാ ആലിഹതിഹിം ഐ മാല ബിഖീഫത്തിൻ വൻ ത്വലക ബിഖീഫത്തിൻ, അദ്ദേഹം ഒളിഞ്ഞുകൊണ്ടു ചെന്നു. വറൗആൻ കമാ ഹുവ മഅറൂഫുൻ ഹുവ സുർഅത്തുൽ ഇൻസാൻ ലാക്കിൻ അലാ വജ്ഹി ലാ അഹദുൻ യുഹിസ്സു ബിഹി. ഒരാളും കാണാതെ അറിയാതെ പോകുന്നതിനാണ് ഭാഷയിൽ റൗആൻ അല്ലെങ്കിൽ റാഗ എന്ന പദം പ്രയോഗിക്കാറുള്ളത്. ഫറാഗ, എന്നിട്ട് അദ്ദേഹം ആ തരത്തിൽ ഒളിഞ്ഞുകൊണ്ടു ചെന്നു എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. ഇത്തരം ആരാധ്യ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹരല്ല എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അലാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചത് അവയോടാണെന്നാണ് ഒന്ന്. മറ്റൊന്ന്, അവിടെ ഉണ്ടായിരുന്ന ചില കാവൽക്കാർ കേൾക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. വ ഇൽസാമു ഹാഉലാഇൽ ആബിദീൻ ബി അന്ന ഹാദിഹിൽ അസ്നാം ലാ തസ്തഹിഖുൽ ഇബാദ, ഈ ആരാധ്യന്മാർ അവരറിയാനാണ് അദ്ദേഹം അത് ചോദിച്ചത്. ഈ ആരാധ്യ വസ്തുക്കൾ ആരാധന അർഹിക്കുന്നവരല്ലെന്ന്. ലി അന്നഹ മുസ്തഗ്നിയതുൻ അനി ത്വആമി വലാക്കിൻ ലി അന്നഹ ലാ തഅഖിലു വലാ തഅലമു. മാത്രമല്ല, ഇവക്ക് ഭക്ഷണം ആവശ്യമില്ല, ഇവക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഇവ മനസ്സിലാക്കുന്നവയും അല്ല. വല്ലദീ ലാ യഅഖിലു വലാ യഅലമു ലാ യുംകിനു അൻ യകൂന മഅബൂദ, ചിന്താശേഷിയില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വസ്തുക്കൾ ആരാധ്യന്മാർ ആയിക്കൂടാ. സുമ്മ ഇൻ സഹ വളഅഹ ത്വആം ഇൻദഹ മിൻ ഖിബലിഹിം ഫഇന്ന ഹാദാ ദലീലുൻ അലാ അന്നഹ ലൈസത്ത് സ്വാലിഹ ലിൽ ഉലൂഹിയ. ഇനി അവ ആരാധ്യന്മാരാണെന്ന് വിചാരിച്ചാൽ പോലും യഥാർത്ഥത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ അത് ആവശ്യമുള്ളവർ ഒരിക്കലും തന്നെ ആരാധ്യനാകാൻ തരമില്ല. ലി അന്നൽ ഇലാഹ മുസ്തഗ്നിൻ അൻ ഗൈരി, ഒരു ആരാധ്യൻ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹം ഇല്ലാത്തവനായിരിക്കണം, ആശ്രയം ആവശ്യമില്ലാത്തവനായിരിക്കണം. ഈ കാര്യമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തത് എന്ന ചോദ്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആദർശ ധീരത വ്യക്തമാക്കുന്ന കാര്യം കൂടിയാകുന്നു അദ്ദേഹത്തിൻ്റെ ഈ സംഭവം. അലാ തഅ്കുലൂൻ മാലക്കും ലാ തൻതിഖൂൻ, നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തതെന്നും നിങ്ങളെന്താണ് സംസാരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചതിൽ യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഫമാല മുസ്രിഅൻ ഇലാ അസ്ലാമി ഖൗമിഹി, അല്ലാമ സഅദി റഹമഹുള്ള പറയുന്നു, അദ്ദേഹം ആ ജനങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിലേക്ക് ധൃതിയിൽ ചെന്നു. ഫഖാല മുസ്തഹ്സിഅൻ ബിഹ, അവയെ പരിഹസിച്ചുകൊണ്ട് അവർ അദ്ദേഹം ചോദിച്ചു, അലാ തഅ്കുലൂന ഹാദത് ത്വആം, എന്താണ് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാത്തത്? അല്ലദീ യുഖദ്ദിമുഹു ലക്കും സനദതികും സദനതികും, നിങ്ങളുടെ സമക്ഷത്തിങ്കൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ എന്താണ് നിങ്ങൾ കഴിക്കാത്തത്? ആ ചോദ്യവും അതും യഥാർത്ഥത്തിൽ ചിന്താശേഷിയുള്ള ആളുകളെ ചിന്തിപ്പിക്കാൻ വക നൽകുന്ന കാര്യമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ ദഹബ ഇലൈഹ ബഅദ അൻ ഖറജു ഫീ സുർഅത്തിൻ വഖ്തിഫാഇൻ, ആ ജനങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം വളരെ ഒളിഞ്ഞ് ആ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് ചെന്നു. ഫഖാല അലാ തഅ്കുലൂൻ, അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തത്? വദാലിക അന്നഹും ഖദ് വദഉ ബൈന ഐദീഹ ത്വആമൻ ഖുർബാനൻ ലിതബറുക്കിൻ ലഹും ഫീ, അവിടെ അവയുടെ അനുഗ്രഹം തേടിക്കൊണ്ടായിരുന്നു അവർ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് വച്ചിരുന്നത്. ആ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് അതിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് ഭക്ഷിക്കാത്തത്? തുടർന്ന് 92-ാമത്തെ വചനം, മാലക്കും ലാ തൻതിഖൂൻ, മാലക്കും നിങ്ങൾക്കെന്താണ്, ലാ തൻതിഖൂൻ, നിങ്ങൾ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല. അൽ ഇസ്തിഫ്ഹാമു ഹുനാ ലിത്തഹ്ഖീർ, ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്നത് ആ വസ്തുക്കൾ ആരാധ്യ വസ്തുക്കൾ നിസ്സാരന്മാരാണെന്ന് വ്യക്തമാക്കലാകുന്നു. ആ ആരാധ്യ വസ്തുക്കളെ അവർ ആരാധനക്ക് അർഹരല്ല, അവക്കതിന് അർഹതയില്ല. ആ ആരാധന നിർവഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചിന്താശേഷിയില്ലാത്തവർ, ചിന്തിക്കാൻ തയ്യാറില്ലാത്തവരായ ആളുകളാകുന്നു എന്നതാണ് അദ്ദേഹം അവിടെ ആ ചോദ്യം ചോദിച്ചിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ആരാധനക്കർഹൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സകല മനുഷ്യരെയും സകല സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ഭക്ഷണം ആവശ്യമില്ലാത്ത, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത പരാശ്രയമുക്തനായ ഏകനായ അള്ളാഹു മാത്രമാണെന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം. എല്ലാ മനുഷ്യരോടും എല്ലാ സഹോദരങ്ങളോടും ഈ സന്ദേശമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. വർഗീയതയില്ലാത്ത, പക്ഷപാതിത്വമില്ലാത്ത, എല്ലാവർക്കും മനസ്സിലാകുന്ന ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളിലൂടെ ആ സത്യസന്ദേശം ഉൾക്കൊള്ളാനും അത് സമൂഹത്തിന് കൈമാറാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി മലകളിൽ നിന്ന്, അക്നാന ഒളിയിടം മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലക്കും നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല ഉടുപ്പുകൾ, തഖീക്കും നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽ ഹെറ ചൂടിനെ ചൂടിൽ നിന്നും, വസെറാബീല ഉടുപ്പുകളും, തഖീക്കും അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും നിങ്ങളുടെ ഊക്കിനെ പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കെദാലിക അപ്രകാരം, യുതിമ്മു അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു അവൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: യഅരിഫൂന നിഅമത്തല്ലാഹി തുമ്മ യുങ്കിറൂനഹ വ അക്തറുഹുമുൽ കാഫിറൂൻ.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പാരായണം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം കുരുന്നു ഖാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബലദിന്റെ പാരായണവുമായി മുഹമ്മദ് തോഹാൽ ജുനൈദ് ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബലദിന്റെ പാരായണവുമായി നമുക്കൊപ്പം ചേർന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുഹിബ്ബുല്ലാഹു ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളിം وكان الله سميعا عليما إن تبدوا خيرا أو

ഫത്തഖുല്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വലഖദ് അഖദ്

منهم فاعف عنهم واصفح إن الله يحب المحسنين.

حتى يخرجوا منها فإن يخرجوا منها فإنا داخلون.

وعلى الله فتوكلوا إن كنتم مؤمنين.

بما استحفظوا من كتاب الله وكانوا عليه شهداء

അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദതൻ വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹി.

وَإِنَّ كَثِيرًا مِنَ النَّاسِ لَفَاسِقُونَ. أَفَحُكْمَ

وإذا جاءوكم قالوا آمنا وقد دخلوا بالكفر وهم قد خرجوا به

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കിയെന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 530-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 530-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ തുടർച്ചയായി വളരെ ലളിതമായി മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫുലുൽ ഖുർആനിൽ സൂറത്ത് അഹ്സാബാണ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 64-65 വചനങ്ങളാണ് ഹാഫിള് ജാഫർ സലഫി ശ്രോതാക്കൾക്കായി ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 64-65 രണ്ട് ചെറിയ വചനങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു പാരായണം ചെയ്യാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടായത്തുകളും ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

وأعد لهم سعيرا وأعد لهم سعيرا

0: അള്ളാഹുവിൻ്റെ. അള്ളാഹു നമുക്ക് നമ്മുടെ പാരായണത്തിനും പഠനത്തിനും കേൾവിക്കുമെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിൻ്റെ 64-65 വചനങ്ങളാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചത്. ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി. ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണം കേൾക്കാൻ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തു ആലി ഇംറാൻ 133 മുതൽ സൂറത്തു നിസ 73 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാ,
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അൽ ബഖറയിലെ 113-114 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 113-114 ആയത്തുകൾ.

ولهم في الآخرة عذاب عظيم. وقالت اليهود وقالت اليهود ليست النصارى نون شد منكنم ليست نون شد غنتين النصارى صاد സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അന്നസാറ അലാ ശൈഇൻ വഖാലതി തൻവീന് ശേഷം വ ഇത് ഗംബിഖുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അലാ ശൈഇൻ വഖാലതി وقالت النصارى نون شد മണിക്കണം, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. وقالت النصارى ليست اليهود على شيء അവിടെ നിർത്തുകയാണ് എങ്കിൽ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്താം. على شيء കൂട്ടി ഓതുകയാണെങ്കിൽ على شيء وهم തൻവീനിനെ വാ നക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കൂട്ടി ഒതുന്നതാണ് നല്ലത്. അലാ ശൈഇൻ വഹും യത്ലൂനൽ വഹും യത് തഅ്നെ ഖൽഖല ചെയ്യരുത്. യത്ലൂന അല്ല യത്ലൂന യത്ലൂനൽ കിതാബ് ഇവിടെ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ട് നിർത്തുക. كذلك قال الذين لا يعلمون كذلك كذلك لا كذلك ذال الذين ഇവിടെയും ذാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. كذلك قال الذين لا يعلمون يعلمون لا يع لا يعلمون مثل قولهم مثل الا مثل ث ث في ث اث مث مثل قولهم فالله يحكم فالله يحكم ح തൊണ്ടയുടെ മധ്യഭാഗമാണ് അക്ഷരത്തിന്റെ മഖ്റജ്. يحكم لا يحكم بينهم يوم القيامه فيما كانوا فيه يختلفون يختلفون خاء തൊണ്ടയുടെ മുകൾ ഭാഗം. യഹ് യഹ് യഖ്തലിഫൂൻ തലി യഖ്തലിഫൂൻ അല്ല യഖ്തലിഫൂൻ തഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. യഖ്തലിഫൂൻ. അടുത്ത ആയത്തിൽ വമൻ അസ്ലമു വമൻ അ സാക്കിന നൂന് ശേഷം ഹംസ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ഓതുന്ന സമയത്ത് വമൻ അസ്ലമു അല്ല പറയേണ്ടത്, വമൻ അസ്ലമു അസ്ലമു വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അസ്ലമു അല്ല പറയേണ്ടത്, അസ്ലമു വമൻ അസ്ലമു അസ്ലമു മിമ്മൻ മീമിന് ശദ്ദ് മണിക്കണം. മിമ്മൻ മനഅ സാക്കിന നൂന് ശേഷം മീമ് ഇത് ഗംബിഗുന്ന നൂനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിമ്മൻ മനഅ منع مساجد الله ان يذكر ساكن النون ششم يا ادغام بغن نونين يا اليك ادغام ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ايذكر يذكر فيه اسمه فيه اسمه وسع فيه اسمه وسعى في خرابها ഈ പ്രയോഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കണം. وسعى عين وسعى في خرابها خرا خرا خرابها اولئك مد متصل مد متصل واجبാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത്. 4, 5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഉലൈക മാ കാന ലഹും
ഐയദുഖുലൂഹ ഇത് ഗംബിറുന്ന നൂനിനെ യായിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐയദ്. അതുപോലെ ദാലിനെ ശരിക്കും കേൾക്കണം. യദ് യദുഖുലൂഹ ഖൽഖല ചെയ്യണം. യദുഖുലൂഹ ഇല്ല മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇല്ല ഖായിഫീൻ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇവിടെ നീട്ടണം. ഖായിഫീൻ ലഹും ഫിദ്ദുന്യ. ലഹും ഫിദ്ദുന്യ സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളം ക്ലാസ്സുകളിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. ലഹും ഫിദ്ദുന്യ. ഫിദ്ദുന്യ ഖിസ്യു വലഹും. ഖിസ്യു ഖി ഖിസ്യു വലഹും തൻവീന് ശേഷം വ ഇത് ഗാംബി ഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യു വലഹും ഫിൽ വലഹും ഫിൽ ആഖിറതി ഫിൽ ആഖിറതല്ല ഫിൽ ആഖിറതി അദാബുൻ അദാബുൻ അസാബല്ല عذاب عظيم عظيم ضادന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. عظيم അലീം എന്ന് പറയരുത്, عظيم. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ولهم في الآخرة عذاب عظيم. بارك الله فيكم جميعا، السلام عليكم ورحمة الله.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 113-114 വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: Peace Radio. Tune to reality.
1: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയ വസന്തം.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി

آنا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين وقال إني ذاهب إلى ربي سيهدين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 97-ാമത്തെ വചനമാണ് ആദ്യമായി ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 97-ാമത്തെ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഫാത്തിലെ 98-ാമത്തെ വചനത്തിൽ പറഞ്ഞതും അതേപോലെ തന്നെ സൂറത്തുൽ അംബിയായിൽ 69-70 വചനങ്ങളിൽ പറഞ്ഞതും ഒരേ കാര്യമാണ്. ഫഅറാദൂ ബിഹി കൈദ, അവർ അദ്ദേഹത്തെക്കുറിച്ച് തന്ത്രം ഉദ്ദേശിച്ചു. ഫജഅൽനാഹും, നാം അവരെ ആക്കി. അൽ അസ്ഫലീൻ, ഏറ്റവും അധമന്മാരാക്കി. സൂറത്തുൽ അംബിയായിൽ പറഞ്ഞത് ഫജഅൽനാഹുമുൽ അഖ്സരീൻ, നാം അവരെ ഏറ്റവും നഷ്ടക്കാരാക്കി എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ തീയിൽ എറിഞ്ഞതിനു ശേഷം അവർ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം കത്തിക്കരിഞ്ഞു പോകുമെന്ന്. പക്ഷേ ആ തീ അണഞ്ഞതിനു ശേഷം ഖറജ ഇബ്രാഹിമു അലൈഹിസ്സലാം കഅന്നമ കാന യതനസ്സഹു ഫിൽ ബുസ്താൻ, ഒരു പൂന്തോപ്പിൽ നിന്ന് വളരെ സുസ്മേരവദനനായിക്കൊണ്ട് പുറത്തു വരുന്ന ഒരാളെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു വന്നത്. ഹത്താ ജാഅ അൻഹു ഫീ ബഅദി റിവായാത്ത്, ചില റിപ്പോർട്ടുകളിൽ കാണാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി, മാ ഇഷ്തു അയ്യാമൻ അഹ്ല വലാ അലദ് മിൻ അയ്യാമിന്നാർ, ഞാൻ ഏറ്റവും സന്തോഷപൂർവം ഏറ്റവും

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: ആ നാട്ടുകാരുടെ നാട്ടിൽ നിന്ന് ഇലാ ബലദി ശാം, ഷാമിലേക്ക്. വഇന്നമാ ഖാല ദാലിക ലിഅന്നഹും ബലഗു ഇലാ ഹദ്ദിൻ യകൂനു ബിഹിൽ യഅസു മിൻ ഹിദായതിഹിം. തൻ്റെ സമൂഹം, തൻ്റെ ജനത, അവരുടെ കാര്യത്തിൽ അദ്ദേഹം നിരാശനായി. അവർ നേർമാർഗം പ്രാപിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഫഇന്ന ഖൗമൻ അദ്റമുൻ നാറ ലിയുഹ്രിഖൂഹു ബിഹാ ദാഇഹിം ഇലല്ലാഹി ഖൗമുൻ ലാ യുർജാ ഫീഹിം ഖൈർ വലിഹാദാ ഖാൽ. ആ സമൂഹം ഇനി നേർമാർഗം പ്രാപിക്കുകയില്ല. തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രബോധകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ കരിച്ചു കളയാൻ അവർ സന്നദ്ധരായി. ആ കാരണത്താൽ അദ്ദേഹം പറയുന്നു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ തീർച്ചയായും എൻ്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്നു. സയഹ്ദീൻ, അവനെനിക്ക് ശേഷം നേർമാർഗം കാണിച്ചു തരും. ഫ ഇൻ ഖുൽത ഹൽ ഉമിറ ബിദാലിക ഔ ഉദിന ലഹു ബിദാലിക്. ഒരാൾ ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജറ പോകാൻ കൽപ്പിക്കപ്പെട്ടിട്ടാണോ ഹിജറ പോകുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം നൽകപ്പെട്ടതിന് ശേഷമാണോ പോകുന്നത്? സാഹചര്യ തെളിവുകളിൽ നിന്ന് അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ വാക്ക് അള്ളാഹു തിരസ്കരിക്കുന്നില്ല. താങ്കൾ ഹിജറ പോകേണ്ടതില്ല എന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് ഹിജറ പോയി എന്നോ അള്ളാഹുവിൻ്റെ വാക്കുകളിൽ കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച്, മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് മനം മടുത്ത് അദ്ദേഹം നാടുവിട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ സൂറത്തുൽ അംബിയായിൽ 87-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വദന്നൂനി ഇദ്ദഹബ മുഖാദിബ فظن أن لن نقدر عليه وذنون മത്സ്യക്കാരൻ ഇദ്ദഹബ മുഗാലിബ അദ്ദേഹം ദേഷ്യം പിടിച്ചവനായി പോയി. ഫദന്ന അദ്ദേഹം വിചാരിച്ചു, അല്ലൻ നഖദിറ അലൈഹ് അദ്ദേഹത്തിൻ്റെ മേൽ നമുക്ക് കഴിയുകയില്ലെന്ന്. ഈ വചനത്തിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പലായനം അത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ തൻ്റെ ജനത തനിക്ക് തൻ്റെ പ്രബോധനത്തെ അവർ തിരസ്കരിക്കുകയും തന്നെ കരിച്ചു കളയാൻ, നശിപ്പിച്ചു കളയാൻ സന്നദ്ധനാവുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി തന്നെയായിരിക്കാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജറ പോകുന്നു. സയഹ്ദീൻ, ശേഷം എനിക്കവൻ വഴി കാണിച്ചു തരും എന്നു പറഞ്ഞത്. റബ്ബിൻ്റെ മാർഗദർശനത്തിലും സംരക്ഷണത്തിലും പ്രതീക്ഷ അർപ്പിക്കുന്നവനായിരിക്കും യഥാർത്ഥ മുവഹ്ഹിദ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ യാതൊരു പ്രകോപനത്തിന് മുമ്പിലും പ്രലോഭനത്തിന് മുമ്പിലും ആദർശം പണയപ്പെടുത്തുന്നവനല്ല ഒരു യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുവഹ്ഹിദ് എന്നുകൂടി ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഖാല തആല മുഖ്ബിറൻ അൻ ഖലീലിഹി, അള്ളാഹു തൻ്റെ ഖലീലിനെക്കുറിച്ച് അറിയിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അറിയിക്കുന്നു. ഇന്നഹു ബഅദ നസ്രിഹി, ഇന്നഹു ബഅദ നസ്രിഹിൽ അലാ ഖൗമിഹി വഐസ മിൻ ഈമാനിഹിം ബഅദമാ ഷാഹദു മിൻ അൽ ആയാത്തിൽ അദീമ ഹാജറ മിൻ ബൈനി അൽഹരിഹിം. തൻ്റെ സമൂഹത്തിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, മഹത്തായ തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടും അവർ ആ തെളിവുകൾ കണ്ട് നേർമാർഗം പ്രാപിക്കാൻ, അത് സ്വീകരിക്കാൻ സന്നദ്ധരാവാതിരുന്നപ്പോൾ അദ്ദേഹം ആ സമൂഹത്തെ വിട്ട് ഹിജറ പോകാൻ ഉദ്ദേശിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. നൂറാമത്തെ വചനത്തിൽ കാണാം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹബ്ലി, എനിക്കു നീ പ്രദാനം ചെയ്യണമേ, മിനസ് സാലിഹീൻ, സദ്വൃത്തന്മാരിൽ നിന്ന്, നല്ല ആളുകളിൽപ്പെട്ടവരെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ നാടുവിട്ട് അദ്ദേഹം ഷാമിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആയാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുമ്മ തവജ്ജഹ ഇലല്ലാഹി സുബ്ഹാനഹു അൽ ഇവല അമ്മാ തറക്ക് ഫഖാൽ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഈ നാടുവിട്ട് പോകുമ്പോൾ തനിക്കൊരു പകരക്കാരനെ ലഭിക്കാൻ അദ്ദേഹം അള്ളാഹുവോട് തേടുകയാണ്. ഹബ്ലി ദുര്രിയ്യതൻ തയ്യിബ, ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. സ്വാലിഹത്തൻ തുഅവ്വിളുനി ബിഹാ അമ്മാ ഖല്ലഫ്തു വറാഇ ഫിൽ വതൻ മിനൽ അഹ്ലി വൽ ഖൗമി വൽ അശീറ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ആളുകളിൽ, എൻ്റെ നാട്ടുകാരിൽ എനിക്ക് അവശേഷിപ്പിക്കാൻ പറ്റിയ, എനിക്ക് പിൻഗാമിയാക്കാൻ പറ്റിയ ഒരു സ്വാലിഹായ സന്താനത്തെ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. വഹാദ മസ്അലത്തു ഇബ്രാഹീം റബ്ബഹ് അൻ യർസുഖഹു വലദൻ സ്വാലിഹൻ യഖൂലു യാ റബ്ബി ഹബ്ലി മിൻക വലദൻ യകൂനു മിനസ് സ്വാലിഹീൻ അല്ലദീന യുതീഊനക ولا يعصونك ويصلحون في الارض ولا يفسدون. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്ന തത്വം, അള്ളാഹുവേ, നിന്നെ അനുസരിക്കുന്ന സദ്വൃത്തരിൽപ്പെട്ട, നിന്നെ ധിക്കരിക്കാത്ത, ഭൂമിയിൽ നന്മയുണ്ടാക്കുന്ന, നാശം വിതക്കാത്ത ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാമ സുദ്ദി റഹ്മഹുള്ള പറഞ്ഞതായി തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഖാല വലദൻ സ്വാലിഹ, ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. യഅനി ഔലാദൻ മുതീഈന ഐവലൻ മിൻ ഖൗമിഹി വ അശീറതിഹി അല്ലദീന ഫാറഖഹും, താൻ വിട്ടേച്ചു പോകുന്ന കുടുംബത്തിൽ, തൻ്റെ ജനതയിൽ ഒരു പിൻതലമുറക്കാരനായി ഒരു നല്ല സന്താനത്തെ, സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ. അതാണ് ഇബ്നു കസീർ റഹ്മഹുള്ള അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ സ്വലഹ ളാഹിറുഹു വബാത്തിനു, തൻ്റെ ഉള്ളും പുറവും നന്നാക്കിയവൻ. വലസിമ മിൻ സ്വലാഹിഹി അൻ യകൂന ഖായിമൻ ബിഹുഖൂഖില്ലാഹ് വഹുഖൂഖി ഇബാദിഹി, അല്ലാഹുവോടുള്ള കടമകളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദാസന്മാരോടുള്ള കടമകളും നിർവഹിക്കുന്നവൻ. വഹുവ ളിദ്ദുൽ ഫാസിദ്, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഫാസിദിൻ്റെ എതിരാകുന്നു. വ ഫസാദു കുല്ലി ഷൈഇൻ ബിഹസ്ബിഹി, ഒരു ഫാസിദിൽ നിന്നാണ് എല്ലാ ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. വ സ്വലാഹു കുല്ലു ഷൈഇൻ ബിഹസ്ബിഹി, ഒരു സ്വാലിഹിൽ നിന്നാണ് എല്ലാ നന്മകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അൻ യകൂന മുസ്തഇദ്ദൻ ലിമാ അമറ ബിഹി ഖായിമൻ ബി അംരില്ലാഹി ഫീ ഹുഖൂഖി വഹുഖൂഖി ഇബാദിഹി, അള്ളാഹുവോടുള്ള കടമകളും അതേപോലെ തന്നെ അടിമകളുള്ള കടമകളും കൃത്യമായി നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നതാണ് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബേ, സദ്വൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന തത്വം സഹോദരങ്ങളെ, നാം നമ്മുടെ കാര്യത്തിലും ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ഒരു നല്ല പിൻഗാമിയെ ആദർശം സ്വീകരിച്ചുകൊണ്ട്, ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന പിൻഗാമിയെ ഉണ്ടാക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നാം ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നു ഖുർആൻ ടെലികിസ്. അവതരണം അമീൻ പാദാരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലികിസിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, അഥവാ തബാറക്ക് ജുസ്ഉം അതേപോലെ തന്നെ അമ്മ ജുസ്ഉം. ഈ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ചോദിക്കുന്നത്. ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അലൂഫ.
1: അലൂഫ, മാഷാല്ലാ. അലൂഫ മോൾ എവിടുന്നാണ് വിളിക്കുന്നത്?
2: മഞ്ചേരി.
1: മഞ്ചേരി, മാഷാല്ലാ മാഷാല്ലാ. അലൂഫ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: ഏഴാം ക്ലാസ്.
1: ഏഴാം ക്ലാസ്സിൽ, മാഷാല്ലാ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അലൂഫയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ആദ്യത്തെ കോളർ ആയിക്കൊണ്ടുള്ളത്. അലൂഫ എത്ര ജൂസ് മനപ്പാടമാക്കിയിട്ടുണ്ട്? രണ്ട് ജൂസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയോ? ആ, അവസാനത്തെ രണ്ട് ജൂസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അപ്പൊ ഇതിന്റെ ബാക്കി എന്ത് ചെയ്യണം? അലൂഫമ്മോട് ഓതണം. റെഡിയാണോ?
2: ഓക്കെ,
1: ശ്രദ്ധിച്ചോട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.

0: واليوم الموعود وشاهد ومشهود. قتل أصحاب الأخدود. أوكي.
1: عن نار ذات الوقود إذهم عليها قعود فهم ما يفعلون بالمؤمنين شهود.
0: أنغريم آيات النور دي
1: وهم على ما يفعلون بالمؤمنين شهود.
0: اوكي اوكي ما شاء الله ما شاء الله. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ഭംഗിയായി ഓതി മാഷാല്ലാ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. രണ്ട് ചോദ്യം നമുക്ക് ബാക്കിയുണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതേത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? അലൂഫമ്മോട് പറഞ്ഞു തരണം. റെഡിയാണോ? ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഉസ്താദ് ഓതാണ്,
2: فمن أسلم فأولئك تحروا.

0: ومن يعرض عن ذكر ربه يسلكه عذابا صعدا. ഓക്കെ, ഇത് ഏത് സൂറത്തിൽ നിന്നുള്ള ആയത്തുകളാണ്? ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. നമ്മൾ അവസാനത്തെ രണ്ട് ജുസ് എന്നുള്ള ചോദ്യമാണ്, അതിലെ ഒരു ഭാഗത്തെ കുറച്ച് ആയത്തുകളാണ് ഓതിയത്. കിട്ടുന്നുണ്ടോ? അല്ലാലോ, സൂറത്ത് മുജാദില ഇതിൽ വരുമോ? ഇല്ല. ഇല്ലല്ലേ. ഓക്കെ, അപ്പോ അവസാനത്തെ രണ്ട് ജൂന്നുള്ള ചോദ്യമാണെന്ന് പറഞ്ഞിരുന്നു. സൂറത്തുൽ ജിന്നിലെ ആയത്തുകളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പോ ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഈ അവസാനത്തെ രണ്ട് ജൂസ് ഒന്നും കൂടി ഇരുന്ന് പഠിച്ച് സൂറത്തുകളുടെ പേരൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇൻഷാല്ലാ അടുത്ത ടെലിക്യൂസിൽ പങ്കെടുക്കണം. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ടെലിക്യൂസ് പങ്കെടുക്കുമ്പോ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് പറഞ്ഞ് സമ്മാനം വാങ്ങണം ട്ടാ. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഇന്ന് നമ്മുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്നത് അലൂഫയായിരുന്നു. മഞ്ചേരിയിൽ നിന്ന് അലൂഫയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ കോളറായി വന്നത്. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂജിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ആയിഷ അമ്ന.
0: ആയിഷ അമ്ന, മാഷാല്ലാ. ആയിഷ അമ്ന എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന്.
0: കൊല്ലം ജില്ലയിൽ നിന്ന് ആയിഷ അമ്നയാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാഷാല്ലാ. ആയിഷ അമ്ന എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ആറാം ക്ലാസ്സിലാണ് അല്ലേ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ എത്ര ജുസു മനപ്പാടമാക്കിയിട്ടുണ്ട്? ഏഴ് ജുസു. മാഷാല്ലാ. അപ്പൊ ഇവിടെ നിന്നാ, വീട്ടിൽ നിന്നാണോ പഠിച്ചത് അതോ എവിടെയെങ്കിലും ഹിഫ്ദ്
1: പഠിക്കണം? സ്കൂളല്ല.
0: എങ്ങനെ?
1: ഹിഫ്ദാണ് പഠിക്കണം, സ്കൂളല്ല പഠിക്കണത്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ ഏഴ് ജുസ് എത്ര ജുസാണ് പറഞ്ഞത്? ഏഴ് ജുസ്. ഓക്കെ. ആ ഓക്കെ. അപ്പോ ഹിഫ്ദ് എവിടെയാണ് പഠിക്കുന്നത്? ഏത് സെന്ററിലാ?
1: പേസ് റെസിഡൻഷ്യൽ സ്കൂൾ, മഞ്ചേരി.
0: ആ ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അപ്പോ ഇന്നത്തെ നമ്മുടെ ചോദ്യം അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പഠിച്ചിട്ടുണ്ടാകുന്ന് കരുതുന്നു അല്ലേ? ഓതി നോക്കിട്ടൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? എന്തോ ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ആ ഓക്കെ ഓക്കെ. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത്
1: ചെയ്യണം?
0: ഓതണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ.

0: ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ യഖൂമു ന്നാസു ലിറബ്ബിൽ ആലമീൻ കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ.
0: ഓക്കെ ഓക്കെ, മാഷാ
1: അല്ലാഹ്.
0: മതി മതി, ഓക്കെ മാഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് പറഞ്ഞു, നല്ല മാധുര്യം മറന്നു പോത്ത് മാഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് എല്ലാം ഹിഫ്ളാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ആ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? ആയിഷ പറഞ്ഞു തരണം. ആ ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോട്ടോ.

ബറ. ഓക്കെ, ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാ? സൂറത്തു നൂഹ്. ഉറപ്പാണോ? ഉറപ്പായിട്ടാണോ? സൂറത്തു നൂഹ് ആണോ? ആ ഓക്കെ, അപ്പൊ സൂറത്തു നൂഹ് ആണെന്ന് പറഞ്ഞത് ഉത്തരം വളരെ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ശരിയായിക്കൊണ്ട് ആയിഷാമിനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുള്ളു. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞാൽ എന്താവും? എന്താകും? ആ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ. അവസാനത്തെ ചോദ്യം ഇതേപോലെ തന്നെ കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ആയിഷാമിന് ഓതണം കേട്ടോ. ശ്രദ്ധിച്ചോട്ടോ. والذين هم على صلاتهم يحافظون

0: ഓക്കെ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: വളരെ ശരിയായിട്ട് മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. മാഷാല്ല, ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് ആയിഷമ്ന. സന്തോഷായോ? ഓക്കെ, ഇൻഷാല്ല. ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ല, വളരെ മാധുര്യമാർന്ന രീതിയിൽ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം ആയിഷ അമ്ന ക്ലിയർ ആയിക്കൊണ്ട് പറഞ്ഞു. ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂജിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മറിയം ബിന്ത് സാദത്ത്. ഓക്കേ, മറിയം എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത്
0: നിന്ന്. മാഷാല്ല, അപ്പൊ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്ന് ആര് വിളിക്കുന്നു? മറിയം ആണ് വിളിക്കുന്നത് അല്ലേ. മറിയം എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: ആറാം ക്ലാസ്സില്.
0: ആറാം ക്ലാസ്സിലാണല്ലേ. മറിയം ആരൊക്കെയുണ്ട് വീട്ടിൽ?
2: വീട്ടിന് ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, പണ്ടുപ്പുണ്ട്, പണ്ടുമ്മ.
0: മാഷാല്ല. അപ്പൊ അനിയന്മാരും അനിയത്തി ആരെങ്കിലും ഉണ്ടോ?
2: ഇക്കാക്കമാരുണ്ട്, ഇക്കാക്ക.
0: ആ ഓക്കെ. അപ്പൊ പീസിലോട് എപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ടല്ലേ. ആ ഓക്കെ. അപ്പൊ മറിയമ്മിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോ?
2: ആ സ്വര ഇഷ്ടാണ്, പിന്നെ പൂമ്പലത്തണല്.
0: ആ ഓക്കെ. അപ്പൊ പീസിലോട് എപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ടല്ലേ. ആ ഓക്കെ. പാട്ട് പാടാറുണ്ടോ?
2: ചെറുതായിട്ടൊക്കെ പാടും.
0: ആ ഓക്കെ. എന്നാ പീസിലോടേക്ക് വേണ്ടി രണ്ടുപേര് പാടാമോ?
2: പാടാം.
0: ഓക്കെ, ഇൻഷാല്ലാ.

0: ആ ഓക്കേ ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ സ്വരം എപ്പോഴും കേൾക്കാറുണ്ടെന്ന് മനസ്സിലായി. ഓക്കേ മാഷാല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് അങ്ങനെ കുറേ പാട്ടുകൾ പഠിക്കാൻ ഒരു അവസരം തരട്ടെ. ഓക്കേ, അപ്പോ ഇതേപോലെ ഖുർആൻ മനഃപ്പാഠമാക്കാറുണ്ടോ? മാഷാല്ലാ, അപ്പൊ എത്ര ജ്യൂസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്?
1: ഞാനിപ്പം 2 ജ്യൂസ് കഴിഞ്ഞ് 3ാമത്തെ ജ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു.
0: മാഷാല്ലാ. അപ്പൊ ഇവിടെ വീട്ടിൽ നിന്നാണോ പഠിക്കുന്നത് അതോ സ്കൂളിൽ നിന്നോ?
1: വീട്ടില
0: ആ ഓക്കെ ഓക്കെ. അപ്പൊ മാഷാല്ലാ, 2 ജ്യൂസ് കഴിഞ്ഞ് 3ാമത്തെ ജ്യൂസിലേക്ക് കടന്നുല്ലോ അല്ലേ. ആ ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടെലിക്വിസ് നമ്മൾ ചോദിക്കുന്നത് അവസാനത്തെ 2 ജ്യൂസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആ ജ്യൂസ് പഠിച്ചിട്ടുണ്ടോ? ആ ഓക്കെ. അപ്പോ ഫുള്ള് റെഡി ആയിട്ട് വന്നിരിക്കുകയാണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ, നമ്മളെ സമയം കുറെ പോയിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ബാക്കി എന്ത് ചെയ്യണം? ആ മോൾ ഓതണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്.

ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ശരിയായിക്കൊണ്ട് ഉത്തരം പറഞ്ഞു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഓത്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ശരിയായി, ഇനി രണ്ട് ചോദ്യം ബാക്കിയുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതേത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം മറിയാമോട് പറഞ്ഞല്ലോ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിച്ചിരുന്നോ ഏതാണ് സൂറത്ത് എന്നുള്ളത് കേട്ടോ. ഓക്കെ.

قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر سأصليه سقر وما أدراك ما سقر. أوكي ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാ? സൂറത്തുൽ മുദ്ദസ്സിർ. ഉറപ്പാണോ? ഓക്കേ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി സൂറത്തുൽ മുദ്ദസ്സിർ എന്നാണ് മറിയമ്മോൾ പറഞ്ഞത്. ഉത്തരം വളരെ ശരിയാണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ക്ലിയർ ആയിക്കൊണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതും കൂടി പറഞ്ഞാൽ എന്താകും? ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാട്ടോ. ഉസ്താദ് കുറച്ചായത്തോതും സൂറത്തിന്റെ ബാക്കി എന്ത് ചെയ്യണം? മറിയം. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ.

أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون.

0: ഓക്കേ ഓക്കേ ഓക്കേ, മഷാല്ലാ മഷാല്ലാ. അപ്പൊ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് മറിയമ്മോൾ. സന്തോഷായോ? ആ ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ മറിയമ്മോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, മറിയമ്മോളെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവല്ലോ, കൂട്ടുകാരികളൊക്കെ അല്ലേ, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഇങ്ങനെ ഇതേപോലത്തെ ക്വിസൊക്കെ ഉണ്ട്, ഇതേപോലെ മത്സരങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടി പറയണം. ഉറപ്പായും പറയൂലേ? ഇൻഷാല്ലാ അവരെ ഇതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ.
1: ഇൻഷാല്ലാ
0: എത്രയും പെട്ടെന്ന് ഖുർആന്റെ ബാക്കി ഭാഗം കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. നമ്മൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാല്ലാ മറിയമ്മോളായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ. മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞു. അൽഹംദുലില്ലാ, വളരെയധികം മനസ്സിന് കുളിർമയേകുന്ന രൂപത്തിൽ കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വളരെ ഭംഗിയായിക്കൊണ്ടുള്ള മധുരമാർന്ന രീതിയിലുള്ള പാരായണവും നമുക്ക് ഇമ്പമാർന്ന രീതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഇനിയും ഇതുപോലെ നമ്മുടെ മക്കളെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കുവാൻ നമ്മളെപ്പോലുള്ള മാതാപിതാക്കൾ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യുസ്. ആവേശപൂർണമായ ഖുർആൻ ടെലിക്യുസ് പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുത്തവർ അലൂഫ മഞ്ചേരി, ആയിഷ അംന കൊല്ലം, മറിയം ബിൻ സാദത്ത് കൊല്ലം. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
5: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
4: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
5: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
4: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
6: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.
7: تبارك الذي إن شاء جعل لك خيرا من ذلك

لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ, 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖതമി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: Peace Radio. Tune to reality.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ തഹസീൻ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. ഹാഫിദ് അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അഫതത്മഊന, അഫതത്, ഒന്ന് ത ആണ് മറ്റത് ത. അഫതത്, ത ഉച്ചരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ത തി, അവിടെ ഹെവി ആകുന്നത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ? ത ത അല്ല, ത. ശേഷം തത്ത്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ചേർന്ന് അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി അപ്പോഴാണത് ത തീ തു അത്ത് ത തത്മഊന തത്മഊന അങ്ങനെയാവുകയുള്ളൂ. അഫതത്മഊന അയ്യുമിനു, ഇവിടെ മണിക്കണം. സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ടിച്ചിരിക്കണം. അയ്യുമിനു ലക്കും വഖദ് ലക്കും വ, സാക്കിനായ മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളെ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അയ്യുമിനു ലക്കും വഖദ് വഖദ്, ദാലിനെ ശരിക്കും കേൾക്കണം, കൽക്കല ചെയ്യണം. കാന ഫരീഖും മിൻഹും, ഫരീഖുൻ ഖുൻ തൻവീൻ ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിൻഹും യസ്മഊന, യസ്മഊ യസ്മഊന എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യസ്മഊന കലാമല്ലാഹ്, കലാമല്ലാഹ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ കലാമല്ലാഹ്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ് വഖഫ് ചെയ്യുമ്പോൾ, കൂട്ടി ഓതുമ്പോൾ കലാമല്ലാഹി സുമ്മ, ഇങ്ങനെ സുമ്മ. സ ഫീ സു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു, സ ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും അത് സീനാവരുത്, സുമ്മ സുമ്മ അല്ല, സുമ്മ സുമ്മ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്, ഒരക്ഷരമാണ് സ. സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ യുഹരിഫൂനഹു, യുഹരിഫൂനഹു അല്ല, യുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹരിഫൂനഹു, അതുപോലെ തന്നെ റോഇനെ യുഹറി അങ്ങനെ പറയരുത്, യുഹറിഫൂന അല്ല, യുഹരി, റോഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. യുഹരിഫൂനഹു മിൻ ബഅദി, സാക്കിനായ നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കണം, അതാണ് ഇഖ്ലാബ്. അപ്പോൾ മിം ബഅദി, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമാക്കി മാറ്റി മണിക്കണം. മിം ബഅദി മാ അഖലൂഹു, അഖലൂഹു അഖലൂഹു അല്ല ഖാഫ്, അഖലൂഹു വഹും യഅലമൂൻ, വഹും യഅലമൂൻ. അടുത്ത ആയത്തിൽ وَإِذَا لَقُوا الَّذِينَ وَإِذَا أَلَّا لَقُوا الَّذِينَ أَلَّا وَإِذَا لَقُوا ذَلِ قَاف وَإِذَا لَقُوا الَّذِينَ الَّذِينَ أَلَّا الَّذِينَ آمَنُوا قَالُوا آمَنَّا قَالُوا مَدِّنْ أَكْشَرَمَايَ وَاو شَيْشَمْ هَمْزَ أَدُتَّ بَدَتِلْ മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ ആമന്ന, നൂന് ശബ്ദുണ്ട്, അവിടെ മണിക്കണം. വഇദാ ഖലാ ബഅദുഹും, ഇവിടെ വഇദാ വഇദാ വഇസ അല്ല, വഇദാ ഖലാ ബഅദുഹും, വഇദാ ഖലാ ഖലാ എന്നാണ്, ഖലൗ എന്ന് നമ്മൾ മുന്നേ പഠിച്ച ആ രൂപത്തിൽ പറയരുത്. وَإِذَا خَلَا بَعْضُهُمْ بَعْضُهُمْ ضَاد بَعْضُهُمْ إِلَى بَعْض إِلَى بَعْض അവിടെ നിർത്തുകയാണെങ്കിൽ إِلَى بَعْض بَعْض ضَاد ضِي ضُو أَض ضَادിന്റെ ഉച്ചാരണം പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കണം. قَالُوا أَتُحَدِّثُونَهُمْ ഇനി ഇവിടെ إِلَى بَعْض എന്നുള്ള അത് കൂട്ടി ഓതുകയാണെങ്കിലോ إِلَى بَعْضٍ قَالُوا ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം ഖാഫ്, ഖാഫ് ഹെവി ലെറ്ററാണ്, അതോടുകൂടെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ഹെവി ആയിരിക്കണം. ബഅദ്ദും ഖാലു ഇങ്ങനെയാവണം. ഖാലു അതുഹദ്ദിസൂനഹും, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഖാലു അതു
അതുഹദ്ദിസൂനഹും, അതുഹദ്ദിസൂന അല്ല അതുഹദ്ദിസൂനഹും. അതുഹദ്ദിസൂനഹും ബിമ, സാകിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ശഫവി, അങ്ങനെ ഗുന്ന ചെയ്യണം, അവ്യക്തമാക്കി മണിക്കുന്ന ഗുന്ന. അതുഹദ്ദിസൂനഹും ബിമ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജ്ജൂകും. മദ് ലാസിം കലിമി മുസക്കൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്, ജീവന് ഷദ്ദുണ്ട്, അതാണ് കലിമി മുസക്കൽ. ഇവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ലിയുഹാജ്ജൂകും ശേഷം ലിയുഹാജ്ജൂകും ബിഹി, മീമുസാക്കിനയ്ക്ക് ശേഷം ബ ഇഖ്ഫാ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിക്കും ഇഖ്ഫാ ബിഗുന്ന, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ റബ്ബിക്കും അഫലാ തഅഖിലൂൻ, തഅഖിലൂൻ ഖാഫിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ഇന്ന് അത്തഹസീനിലൂടെ ക്ലാസ് എടുത്തത്. ക്ലാസ് എടുത്തത് ഹഫീൽ അബ്ദുഷക്കൂർ.
2: അല്ലാഹു റബ്ബുന ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹർമേൻ ലൈവ്. ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹർമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹർമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

واتل علي

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുസ്സിലത്തിലെ 39 മുതൽ 54 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി.
1: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. സൂറത്തുൻ നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരിഇ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസിയിൽ പ്രഗൽഭ ഖാരിഉകളുടെ പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ നഹൽ മുതൽ സൂറത്തുൽ ഇസ്റ 49 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് പാരായണം നിർവഹിക്കുന്നത്. അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. പാരായണം
1: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: അദ്ധ്യായം 70, സൂറത്തുൽ മഅാരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
5: بسم الله الرحمن الرحيم
6: പരമ കാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1, വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സഇലുൻ, ഒരു ചോദിക്കുന്നവൻ, ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
5: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഇ,
4: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2, വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസ ലഹു, അതിനില്ല. ദാഫിഉൻ,

കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4 വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും, അൽ മലായിക്കത്തു, മലക്കുകൾ, വർറൂഹു, റൂഹും അഥവാ ആത്മാവും, ഇലൈഹി, അവങ്കലേക്ക്, പി യൗമിൻ, ഒരു ദിവസത്തിൽ, ഖാന മിഖ്ദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു, ഖംസീന അൽഫ, 50,000, സനത്തിൻ, കൊല്ലം.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു. 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5, വാക്കർത്ഥം ഫസ്ബീർ എന്നാൽ ക്ഷമിക്കുക, സ്വബിറൻ ജമീലൻ ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
1: ഫസ്ബിർ സബ്റൻ ജമീല
0: എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6, വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു. ബഈദൻ വിദൂരമാണെന്ന്, ദൂരപ്പെട്ടതായി.
1: ഇന്നഹും യറൗനഹു ബഈദ,
0: നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു. വചനം 7, വാക്കർത്ഥം വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ അടുത്തതായി.
1: വനറാഹു ഖരീബ,
0: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചകഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചൊല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കുക കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അല്ലാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ്.

0: അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബ്രീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ശുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്. കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചുവെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം. യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തിം മിമ്മാ തഉദ്ദു. ഈ 2 വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു. ഹുമാ യൗമാനി ذكرهماللہ اللہ اعلم بهما واکره ان اقول في كتاب الله بما لا اعلم. അർത്ഥം, അങ്ങനെ 2 ദിവസങ്ങളെ പറ്റി അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അവയെ പറ്റി അല്ലാഹുവിനറിയാം. അല്ലാഹുവിന്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്നു പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തു ഹൂദ് 123 വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്നു പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ടവസാനിക്കുന്നില്ല, മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് മലക്കുകളും റൂഹും അള്ളാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഴാതല്ല എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിദ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 61-62 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

وقتلوا تقتيلا

قبل ولن تجد لسنة الله تبديلا ولن تجد لسنة الله تبديلا

0: قبل ولن تجد لسنة الله تبديلا. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുറാൻ റീഡിയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 104 മുതൽ 105 വരെ. അത്തഹ്സീനിൽ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ബഖറയിലെ 103 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 104, 105 ആയത്തുകളാണ് എടുക്കുന്നത്.

യഅയ്യുഹല്ലദീന, ഇവിടെ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, യ അയ്യുഹ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, യഅയ്യുഹല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആമനു ലാ തഖൂലു തഖൂലു തഖൂലു അല്ല ലാ തഖൂലു റാഇന ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. റാഇന വഖൂലു ഉൻദുർന വഖൂലു ഉൻദുർന അല്ല കൂട്ടി ഓതുമ്പോൾ വഖൂലു ഉൻദുർന. ഇവിടെ ഉൻദുർ സാക്കിന നൂനിന് ശേഷം ദാദ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ദാദ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. അതുപോലെ തന്നെ ദാദിൻ്റെ മഖ്റജ് ഉൻദുർ ലുർ എന്നല്ല ഉൻദുർ ഉൻദുർന. വഖൂലു ഉൻദുർന വസ്മഉ വസ്മഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് അഥവാ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. കൃത്യമായിരിക്കണം. വസ്മഉ അല്ല വസ്മഉ വസ്മഉ. വലിൽ കാഫിരീന വലിൽ കാഫിരീന കാഫിരീന കാഫിരീന അല്ല വലിൽ കാഫിരീന അല്ല വലിൽ കാഫിരീന അദാബുൻ അലീം അദാബുൻ അദാബുൻ അസാബ് അല്ല അദാബുൻ അലീം. തൻവീനു ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കണം മണിക്കരുത്. അദാബുൻ അലീം അദാബുൻ അലീം അല്ല അദാബുൻ അലീം. അടുത്ത ആയത്തിൽ ما يود الذين كفروا الذين ഇവിടെയും الذين ذال ശ്രദ്ധിക്കണം. الذين الذين അല്ല الذين. ما يود الذين كفروا من اهلي من اهلي അല്ല من اهلي ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. من اهل الكتاب وللمشركين وللمشركين ان ينزل سكون النون ശേഷം യ നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ان ينزل ان ينزل. അതുപോലെ തന്നെ അയ് യുനസ്സല അലൈക്കും അയ് യുനസ്സല അലൈക്കും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അതിൻ്റെ മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അയ് യുനസ്സല അലൈക്കും മിൻ സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം. ഇദ്ഗാം മുതമാസിലൈൻ ഇദ്ഗാം ബിഗുന്ന മീമിനടുത്ത മീമിലേക്ക് മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. عليكم من من خير سكون النون ശേഷം ഖ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ മിൻ ഖ മിൻ ഖൈരിൻ മിൻ തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന തൻവീന് ശേഷം മീം വന്നാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈരിൻ മിർ റബ്ബിക്കും. അതുപോലെ തന്നെ മിൻ റബ്ബിക്കും സാക്കിന നൂനിന് ശേഷം റാ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മിർറ മിർ റബ്ബിക്കും മിർറ അല്ല മിർ റബ്ബിക്കും. വല്ലാഹു യഖ്തസ്സു വല്ലാഹു യഖ്തസ്സു ഖാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അതേസമയം താ വളരെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. സാദ് ഹെവി ആയിട്ട് മീൻസ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ. യഖ്തസ്സു യഖ്തസ്സു വല്ലാഹു യഖ്തസ്സു ബിറഹ്മതി. സാദ് ഹെവി ലെറ്ററാണ് അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം ഉച്ചരിക്കുമ്പോൾ. യഖ്തസ്സു ബിറഹ്മതി ബിറഹ്മതി ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ബിറഹ്മതി ബിറഹ്മതി ബിറഹ്മതിഹി മയ്യ നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
ഇത് ഗാംബിഗുന്ന. അതുപോലെ യശ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്, മുത്തസിൽ വാജിബാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ഹെവിയായിട്ട് സ്വരഭാരത്തിൽ ഉച്ചരിക്കും. ഇവിടെ താന് പുള്ളിയിട്ട ദാദ്, അതും വേറെ ശബ്ദം തന്നെയാണ്. അവീം ഹെവി ലെറ്ററാണ്. വളരെ കൃത്യമായിട്ട് ഈ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കണം. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം, മൂന്നും ഒരു ശബ്ദമാവരുത്. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം അല്ല വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. ഒന്നുകൂടെ ഓതാം. يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 104 105 വചനം. ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
4: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു. അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തുൽ ഇൻസാനിലെ 76-ാം അധ്യായം 23 മുതൽ 31 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.

0: മാന്യശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 183-186 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് അബ്ദുറഹ്മാൻ ആലോസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ, സൂറത്തുൽ ഖലം മുതൽ സൂറ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ അബ്ദുറഹ്മാൻ ആലുസി.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ രചിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
2: വചനം 22. വാക്കർത്ഥം: ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ.
3: ഇല്ലൽ മുസല്ലീൻ,
2: നമസ്കരിക്കുന്നവർ ഒഴികെ. വചനം 23. വാക്കർത്ഥം: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തിൽ. ദാഇമൂൻ, നിത്യ നിഷ്ഠക്കാരാണ്.
3: അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ,
2: അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ള ആളുകൾ. വചനം 24. വാക്കർത്ഥം: വല്ലദീന, യാതൊരു കൂട്ടരും. ഫീ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിലുണ്ട്. ഹഖുൻ, ഒരവകാശം, കടമ, ബാധ്യത. മഅലൂമുൻ, അറിയപ്പെട്ട, നിശ്ചിതമായ.
3: والذين في اموالهم حق معلوم,
2: തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട നിശ്ചിതമായ അവകാശം ഉള്ളവരും ഒഴികെ. വചനം 25. വാക്കർത്ഥം: ലിസ്സാഇലി, ചോദിക്കുന്നവന്. വൽ മഹറൂം, തടയപ്പെട്ടവനും മുടക്കം ബാധിച്ചവനും.
3: ലിസ്സാഇലി വൽ മഹ്റൂം,
2: അതെ, ചോദിക്കുന്നവനും ചോദിക്കുന്നതിന് മുടക്കം ബാധിച്ചവനും. വചനം 22 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം: ചോദിച്ചാവശ്യപ്പെട്ടു വരുന്നവർക്കും അഭിമാനം കൊണ്ടോ അംഗവൈകല്യം, രോഗം മുതലായ കാരണങ്ങൾ നിമിത്തമോ അന്യനോട് ചോദിച്ചു വാങ്ങാൻ മുന്നോട്ടു വരാത്തവർക്കും തങ്ങളുടെ സ്വത്തിൽ നിന്ന് അവകാശവും ഓഹരിയും കൊടുക്കേണ്ടതുണ്ടെന്ന ബോധമുള്ളവർ എന്ന് സാരം. സൂറത്തു ദാരിയാത്ത് 19 വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചതെല്ലാം ഇവിടെയും സ്മരിക്കുക. വചനം 26. വാക്കർത്ഥം: വല്ലദീന യുസ്വദ്ദിഖൂന, സത്യമാക്കുന്നവരും വിശ്വസിക്കുന്നവരും. ബിയൗമി, ദിവസത്തെ. അദ്ദീനി, പ്രതിഫലത്തിൻ്റെ, നടപടിയുടെ.
3: വല്ലദീന യുസ്വദ്ദിഖൂന ബിയൗമിദ്ദീൻ,
2: പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരും. വചനം 27. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. മിൻ അദാബി, ശിക്ഷയെക്കുറിച്ച്. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. മുഷ്ഫിഖൂൻ, ഭയപ്പാടുള്ളവരാണ്.
3: والذين هم من عذاب ربهم مشفقون,
2: തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരും ഒഴികെ. വചനം 28. വാക്കർത്ഥം: ഇന്ന അദാബ, നിശ്ചയമായും ശിക്ഷ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. ഗൈറു മഅ്മൂൻ, സമാധാനപ്പെട്ടുകൂടാത്തതാണ്. അഥവാ വരികയില്ലെന്ന് വിശ്വസിക്കാവതല്ലാത്തതാണ്.
3: ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ.
2: കാരണം നിശ്ചയമായും അവരുടെ റബ്ബിന്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. വചനം 26 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. തങ്ങളുടെ നന്മ കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ അല്ലാഹുവിൻ്റെ ശിക്ഷ തങ്ങളിൽ ബാധിച്ചേക്കുകയില്ലെന്ന് കരുതി അവർ വഞ്ചിതരാവുകയോ അതിനെക്കുറിച്ച് ഭയമില്ലാതെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് സാരം. വചനം 29 വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും ലിഫുറൂജിഹിം, അവർ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, ഹാഫിളൂൻ, കാത്തു സൂക്ഷിക്കുന്നവരാണ്.
3: വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ,
2: തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. വചനം 30 വാക്കർത്ഥം: ഇല്ല അല അസ്വാജിഹിം, തങ്ങളുടെ ഭാര്യമാരിൽ ഒഴികെ, അഥവാ ഭാര്യമാരെ സംബന്ധിച്ച് ഒഴികെ. ഔ മാ മലക്കത്ത്, അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയവരുടെ, ഐമാനുഹും, തങ്ങളുടെ വലങ്കൈകൾ, ഫ ഇന്നഹും, എന്നാൽ കാരണം അവർ, ഗൈറു മലൂമീൻ, ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാണ്.

തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരെയോ സംബന്ധിച്ചല്ലാതെ. കാരണം അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. വചനം 31 വാക്കർത്ഥം: ഫമനിബ്തഗ, എന്നാൽ ആരെങ്കിലും തേടിയാൽ, ആവശ്യപ്പെട്ടാൽ, വറാഅ ദാലിക, അതിൻ്റെ അപ്പുറം, ഫഉലാഇകഹും, എന്നാൽ അക്കൂട്ടർ തന്നെയാണ്, അൽ ആദൂൻ, അതിരുവിട്ടവർ.

0: എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ ആ കൂട്ടർ തന്നെയാണ് അതിരു കടന്നവർ. വചനം 32. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. ലി അമാനാത്തിഹിം, തങ്ങളുടെ അമാനത്തുകളെ, വിശ്വസ്തതകളെ. വഅഹ്ദിഹിം, തങ്ങളുടെ ഉടമ്പടിയേയും പ്രതിജ്ഞയേയും കരാറിനെയും. റാഊൻ, പാലിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്.
1: والذين هم لأماناتهم وعهدهم راعون
2: തങ്ങളുടെ അമാനത്ത്
3: അഥവാ
2: വിശ്വസ്തതകളെയും ഉടമ്പടിയെയും പാലിച്ചു വരുന്നവരും. വചനം 33. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. ബിഷഹാദാത്തിഹിം, അവരുടെ സാക്ഷ്യങ്ങളെ. ഖായിമൂൻ, നിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്.
1: വല്ലദീനഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ,
0: തങ്ങളുടെ സാക്ഷ്യങ്ങളെ ശരിക്ക് നിർവഹിക്കുന്നവരും. വചനം 34. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെ. യുഹാഫിദൂൻ, കാത്തു സൂക്ഷിച്ച് വരുന്നു, സൂക്ഷ്മത പാലിച്ചു വരുന്നു.
1: വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ,
0: തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി സൂക്ഷിച്ചു പാലിക്കുന്നവരും ഒഴികെ. വചനം 35. വാക്കർത്ഥം: ഉലായിക, അക്കൂട്ടർ. ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ. മുക്രമൂൻ, ആദരിക്കപ്പെടുന്നവരാണ്.
1: ഉലായിക ഫീ ജന്നാത്തിൻ മുക്രമൂൻ,
0: അക്കൂട്ടർ എല്ലാം സ്വർഗങ്ങളിൽ വച്ച് ആദരിക്കപ്പെടുന്നവരാകുന്നു. വചനം 29 മുതൽ 35 വരെയുള്ളതിൻ്റെ വിശദീകരണം. 29 മുതൽ 32 കൂടിയ വചനങ്ങളും 34 വചനവും ഇതുപോലെ സൂറത്ത് മുഅ്മിനൂനിലും മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയുടെ വ്യാഖ്യാനത്തിൽ അവിടെ വായിച്ച സംഗതികളും ഹദീസുകളും ഇവിടെയും ഓർത്തിരിക്കുന്നതാവശ്യമാണ്. വലങ്കൈ ഉടമപ്പെടുത്തിയവർ, മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്ക് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തതിനെപ്പറ്റി സൂറത്ത് മുഅ്മിനൂനിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിരിക്കുന്നു. ഇവിടെ അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ദീർഘിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ വച്ച് ആദരിക്കപ്പെടുന്നവരെന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയും അക്ഷമരും ദുർബലരുമല്ലാത്തവരെന്ന് അവൻ പ്രശംസിക്കുകയും ചെയ്ത ഈ സജ്ജനങ്ങളുടെ സവിശേഷത പലതും ഈ വചനങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്നാമത്തേതായി എണ്ണിയത് നമസ്കരിക്കുന്നവരെയാണ്. നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞു മതിയാക്കാതെ അതിൽ നിത്യനിഷ്ഠ പാലിക്കുന്നവരെന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായി എടുത്തു പറഞ്ഞതും നമസ്കാരത്തെപ്പറ്റി തന്നെ. നമസ്കാരങ്ങളുടെ എണ്ണം പൂർത്തിയാക്കിയാലും പോരാ, അതിലെ കടമകളും മര്യാദകളും പാലിച്ചുകൊണ്ടും അതിനു വേണ്ടത്ര വിലയും നിലയും കൽപ്പിച്ചുകൊണ്ടും അതിൽ സൂക്ഷ്മത പാലിക്കുക കൂടി വേണമെന്നാണ് അവസാനം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഖുർആൻ പലപ്പോഴും ഇങ്ങനെ നമസ്കാരത്തെപ്പറ്റി വിവിധ വാചകങ്ങളിൽ ഊന്നിപ്പറഞ്ഞും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസന്മാരായ മുസ്ലിം പാമരന്മാരും അതിനു വേണ്ടത്ര വില കൽപ്പിക്കാറില്ലാത്ത ഇന്നത്തെ ചില പുരോഗമനാശയക്കാരും ഇതെല്ലാം വളരെ ഗൗരവപൂർവം മനസ്സിരുത്തേണ്ടതായിരിക്കുന്നു.
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം കേൾക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി, സൂറത്തു മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് നിസാഇലെ 105 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് ബന്ദർ ബലീല.

0: മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ നിന്നും സൂറത്തുൽ ഖസസ് 83 മുതൽ 88 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന

0: استووا الله أكبر
1: الله أكبر
0: الحمد لله رب العالمين

0: الله أكبر
1: الله أكبر.
2: ഹാറമയിൽ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം സൂറത്തുൽ ബഖറ ആയത്ത് 62 മുതൽ 67 വരെ ഖലീഫ തുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറത്തുൽ ബഖറ ആയത്ത് 62 മുതൽ 67 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാത്ത്.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فما ظنكم برب العالمين فنظر نظرة في النجوم സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 87-88 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവടക്കമുള്ള ജനതയോട് അള്ളാഹുവല്ലാത്ത ശക്തികളെ ആരാധിക്കുന്നത് വഴി അവർ ചെയ്യുന്ന അപരാധത്തെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഫമാ ളന്നുക്കും, അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്? ബിറബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവിനെപ്പറ്റി. ഈ ചോദ്യം വളരെ ഗൗരവതരമായ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. ഇന്നും ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിചാരമാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ വിചാരം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. അല്ലാമ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ ഇസ്തിഫ്ഹാമു ഹുനാ ഇസ്തിഫ്ഹാമുൻ ഇസ്തിഫ്ഹാമുൻ തഹദീദുൻ യഅനി മാദാ തളുന്നൂൻ. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ, ഇത് ഗൗരവതരമായ ഒരു ഭീഷണി സ്വരത്തിലുള്ള സംസാരമാകുന്നു. കാരണം അന്നല്ലാഹ ഫാഇലും ബിക്കും ഇദാ അബദ്തും ഗൈറഹ, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചാൽ അല്ലാഹു നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതളുന്നൂന അയ്യതുറുക്കക്കും, നിങ്ങളെ വെറുതെ വിടുമെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൽ ജവാബ്, ആ ചോദ്യത്തിൻ്റെ മറുപടി, ലാ, ഇല്ല. ഒരിക്കലും അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളെ നാളെ പരലോകത്ത് അല്ലാഹു ശിക്ഷിക്കാതെ വിടുകയില്ല. അതാണ് ഒരു അഭിപ്രായം. വയഹ്തമിലു അന്നൽ മഅനാ,

പ്രകാരം കാണാം. അന അഗ്ന ശുറകാ അനി ശിർക്ക്, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു, ഞാൻ ധന്യനാകുന്നു. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി, ആരെങ്കിലും ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തു, ആ കർമ്മത്തിൽ അവർ എന്നിൽ പങ്കു ചേർത്താൽ, തറക്തുഹു വശിർക്ക, ആ കർമ്മത്തെയും അത് ചെയ്തവരെയും ഞാൻ വിട്ടുകളയും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 2985-ാമത്തെ ഹദീസായി ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഗുരുതരാവസ്ഥ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. തങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ചില പുരോഹിതന്മാർ പാമരന്മാരായ മനുഷ്യർ ചെയ്യുന്ന ശിർക്കിനെ ന്യായീകരിക്കുകയും അതൊരിക്കലും ശിർക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വിഫല ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ പ്രവർത്തനം ശിർക്കാണെന്ന് പറയുന്നവരെ തങ്ങൾക്കുമേൽ ശിർക്ക് ആരോപിക്കുന്നവരായി മുദ്രയടിക്കുകയും ചെയ്യുന്നു. അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം അറാദ ഇഖാമത്തൽ ബുർഹാൻ അലാ അന്ന ഹാദിഹിൽ ആലിഹ ലാ തസ്ഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, അള്ളാഹുവല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കൽ അതൊരിക്കലും സ്വീകാര്യമായ കാര്യമല്ല എന്ന് തെളിവ് സഹിതം അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അൻതകൂന ആലിഹത്തൻ ലിഅന്നഹാ മർബൂബ, ഈ ആരാധിക്കപ്പെടുന്ന ഏത് ശക്തികളാകട്ടെ അല്ലാഹു അവരെ സൃഷ്ടിച്ചവരാകുന്നു, അല്ലാഹുവാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്നത്, അല്ലാഹുവിൻ്റെ ആശ്രയത്തിന് കീഴിലാണ് അവർ ജീവിക്കുന്നത്. വൽ മർബൂബ് അബുദുൻ ലാ യസിഹു അൻ യകൂന റബ്ബ, മർബൂബായിട്ടുള്ള അഥവാ സൃഷ്ടിയായിട്ടുള്ള ഒരാൾക്ക്, ഒരു ശക്തിക്ക് റബ്ബാവാൻ ഒരിക്കലും കഴിയുകയില്ല. അൽ ഇൻകാറു ഷദീദ് മിൻ ഇബ്രാഹിം അലൈഹിസ്സലാം അലാ ഖൗമിഹി, തൻ്റെ ചോദ്യത്തിലൂടെ ആളുകൾ ചെയ്യുന്ന ശിർക്കിനെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു സഅലഹും മൂബിഖൻ ലഹും മല്ലദീ തളുന്നൂന ബിറബ്ബിൽ ആലമീൻ, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ആ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഇദാ അബത്തും ഗൈറ, അവനല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ, ഹൽ തദുന്നൂന നാഖിസൻ ലാ യസ്തഹിഖു അൻ യഅബുദ വഹ്ദ, അല്ലാഹു അവൻ കഴിവ് കുറഞ്ഞവനാണെന്നും അവനെ മാത്രം ആരാധിച്ചുകൂടാ, മറ്റുള്ളവരെ കൂടി ആരാധിക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ പറയുകയാണോ? ഹൽ തദുന്നൂന ഗാഫിലൻ അൻ അമലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫയദഅകും യദഉകും ബിദൂനി ഉഖൂബതി, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഗുരുതരമായ തെറ്റിൻ്റെ പേരിൽ അല്ല നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഹൽ തളുന്നൂനഹു യർദാ ബി അൻ യുഅബദ ഗൈറ, അല്ലാഹു അവനല്ലാത്തവർ ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടും എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? കുല്ലു ഹാദാ ലം യകുൻ ഫളന്നുകും ളന്നുൻ ഖാത്തിഅ, ഈ ചോദ്യങ്ങളെല്ലാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാകുന്നു. അല്ലാഹു പരിപൂർണനാകുന്നു, ആർക്കും എവിടെ വെച്ചും ഏത് സന്ദർഭത്തിനും പ്രാർത്ഥിക്കാൻ അതിന് അർഹനാകുന്നു അല്ലാഹു. ഈ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ മനസ്സിലെ വിചാരങ്ങൾ പോലും, അവരുടെ വികാരങ്ങൾ പോലും അറിയുന്നവനാകുന്നു അല്ലാഹു. അല്ലാഹുവല്ലാത്ത ഏത് ശക്തികളെ, എത്ര ചെറിയതാകട്ടെ വലിയതാകട്ടെ, ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് നൽകുക വഴി അല്ലാഹുവിൻ്റെ കടുത്ത കോപത്തിന് ഈ ആളുകൾ വിധേയരായി മാറുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെക്കുറിച്ചുള്ള ഇവരുടെ വിചാരം തെറ്റായ വിചാരമാകുന്നു. ആ ചോദ്യം അതാണ് അറിയിക്കുന്നത്. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം എന്താകുന്നു? ഇദാ ലഖീതുമൂഹു യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവനെ കണ്ടുമുട്ടും.

നിർത്തുമ്പോൾ വഖദ് ജഅൽതും മഅഹു ആലിഹതൻ ഉഖ്ര, നിങ്ങൾ അല്ലാഹുവിന് പുറമേ മറ്റു ആരാധ്യന്മാരെ സ്വീകരിച്ചതിനാൽ മാ ദന്നുകും അൻ യഫ്അല ബികും, അവൻ നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വഖദ് കഫർതും ബി വഅശ്റക്തും ബി ഗൈറഹു മാ ദന്നുകും അൻ യഫ്അല ബികും വല്ലാഹു തആല യഖൂൽ, ആ അല്ലാഹു നിങ്ങൾ അവനിൽ പങ്കുചേർക്കുന്നതിനെ ആ പങ്കുചേർക്കുന്ന കാര്യത്തെ ഏത് രൂപത്തിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ പിടികൂടുക, എന്താണ് നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരെക്കുറിച്ചുള്ള അല്ലാഹുവിൻ്റെ പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹർറമ

0: ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, തീർച്ചയായും അവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഉവാഹുന്നാർ, അവൻ്റെ അഭയസ്ഥലം, അവന് ചെന്നു ചേരാനുള്ള സ്ഥലം നരകമാകുന്നു. വമാലില്ലാലിമീന മിൻ അൻസാർ, അള്ളാഹുവിൽ പങ്കുചേർത്ത അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല. സൂറത്തു നിസാഇൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്രക വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കുചേർക്കപ്പെടുന്നതിനെ അവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത് അതല്ലാത്തത് അവൻ പൊറുത്തു കൊടുത്തേക്കാം. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുഷ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ ഫഖദിഫ്തറാ ഇസ്മൻ അളീമാ, അവൻ വലിയ അപരാധമാകുന്നു കെട്ടിച്ചമച്ചു പറയുന്നത്. സൂറത്തു നിസാഇൽ തന്നെ കാണാം, വമൻ യുഷ്രിക് ബില്ലാ ഫഖദ് ദല്ല ദലാലം ബഈദാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ അവൻ വിദൂരമായ വഴിപിഴവിലാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു? അന്നഹു ഫാഇലും ബിക്കും ഇദാ അശ്രക്തും ബിഹി വഅബദ്തും മഅഹു ഗൈറഹ, നിങ്ങൾ അവനിൽ പങ്കുചേർത്താൽ, അവനിൽ നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കിയാൽ, അവനല്ലാത്തവർ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ ലൊന്ന് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. ഫമാ ലൊന്നുക്കും, ലൊന്ന് എന്നതിന് യഥാർത്ഥത്തിൽ അൽ ഇഅ്തിഖാദുൽ ഖത, തെറ്റായ വിശ്വാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വസമ്മാ ലന്നൻ ലിഅന്നഹു ഗൈറു മുതാബിഖിൽ വാഖിഅ ലിൽ വാഖിഅ, സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമല്ല അവരുടെ വിശ്വാസം. അള്ളാഹുവിന് പങ്കാളിയുണ്ടെന്ന വിശ്വാസം അത് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വലം യുസമ്മിഹി ഇൽമൻ, ഒരിക്കലും അള്ളാഹു ഇൽമ് എന്നല്ല അതിനെ പേരിട്ടത്. ലിഅന്നൽ ഇൽമ ലാ യുതാബിഖു ഇല്ലാ അലൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ വാഖിഅ, ഉള്ള കാര്യം വിശ്വസിക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയുക. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രയോഗം ലൊന്ന്, ഫമാ ലൊന്നുക്കും, എന്നാൽ നിങ്ങളുടെ വിചാരം എന്താകുന്നു എന്നതാണ്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇയ്യാക്കും വദ്ദന്ന, നിങ്ങൾ ഊഹങ്ങളെ കരുതിയിരിക്കണം. ഫഇന്നദ്ദന്ന അക്സബുൽ ഹദീസ്, തീർച്ചയായും സംസാരത്തിൽ ഏറ്റവും കളവാകുന്നു ലൊന്ന് എന്നത്. ഈ ഊഹത്തിൻ്റെ പിന്നാലെ ഊഹിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന, ഊഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമായിത്തീരുമെന്നതാണ് ആ പദപ്രയോഗത്തിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. വൽ മഅന അന്ന ഇഅ്തിഖാദികും ഫീ ജാനിബി റബ്ബിൽ ആലമീൻ ജഹ്ലുൻ മുൻകർ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം അജ്ഞതയാകുന്നു, അതേപോലെ തന്നെ വെറുക്കപ്പെട്ട വിശ്വാസമാകുന്നു. അതുകൊണ്ട് ഈ ചോദ്യം ഏത് കാലഘട്ടത്തിലും പ്രസക്തമാകുന്നു. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു എന്ന ചോദ്യം. തുടർന്ന് അദ്ദേഹം പറയുന്നു 88-ാമത്തെ വചനം, ഫനദറ നദ്റത ഫിൻ നുജൂം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഫനദറ അങ്ങനെ അദ്ദേഹം നോക്കി, നദ്റതൻ ഒരു നോട്ടം, ഫിൻ നുജൂം നക്ഷത്രങ്ങളിൽ. തഫ്സീറുകളിൽ എന്തായിരുന്നു അദ്ദേഹം ആ നോക്കിയതിൻ്റെ ലക്ഷ്യമെന്ന് പലതരത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന്, ആ സമൂഹത്തിൽ നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന, നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുപോലെ തന്നെ അത്തരം ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ഒരു പ്രകടനം വെറുതെ പ്രകടിപ്പിച്ചതാണെന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചിന്ത മാറ്റിവിടാൻ വേണ്ടി ആ കാര്യത്തിലേക്ക് ആ വസ്തുവിലേക്ക് തന്നെ നോക്കുന്ന ഒരു സമ്പ്രദായം അതിന് അറബികൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ശേഷം സൂറത്തുൽ അംബിയായിൽ 57-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വതല്ലാഹി ലഅകീദന്ന അസ്നാമകും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞാനൊരു തന്ത്രം പ്രയോഗിക്കാൻ പോകുന്നു. നിങ്ങൾ തിരിഞ്ഞ് നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിനു ശേഷം അവിടെ ആ ആരാധ്യ വസ്തുക്കളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് ആ ആരാധ്യ വസ്തുക്കൾ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവരല്ല, കാരണം അവക്ക് സഹായിക്കാനോ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. വഫി യൗമി ഈദിൻ മിനൽ അഅയാദ് ദഅഹു ഇലൽ ഖുറൂജി മഅഹും. ആ ആളുകൾ ഒരു ഉത്സവത്തിന് വേണ്ടി പോവുകയാണ്, അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. ഫഖാലു ഇന്നക ലൗ ഖറജത മഅനാ ഫീ ഈദിനാ ലറഅയ്ത അന്ന ഫീ ദീനിനാ ഫുസ്ഹ. നീ ഞങ്ങളുടെ കൂടെ പോന്നാൽ നിനക്ക് മനസ്സിലാകും ഞങ്ങളുടെ ദീന് അതെത്ര നല്ലതാണെന്ന്. വലറഅയ്ത അന്ന ദീനനാ ഹസനുൻ ഫഖ്റുജ് മഅനാ യാ ഇബ്രാഹീം ഫീ യൗമിൽ ഈദി. നീ ഞങ്ങളുടെ കൂടെ ഈ ഉത്സവ ദിവസം പോരൂ എന്ന് അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ സമയത്ത് ഫനദറ നദറത ഫിൻ നുജൂം, അദ്ദേഹം നക്ഷത്രത്തിലേക്ക് നോക്കി. ഹാദിഹി ഹാലുൽ മുതഫക്കിർ, ഒരാൾ ഒരു ചിന്തിക്കുന്ന ആളുടെ അവസ്ഥയാകുന്നു ഇത്. ലിഅന്നൽ ഇൻസാന ഇദാ അറാദ അൻ യതഫക്കറ, ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ, ഖത്അശ്ശവാഗില അൻ ബസരിഹി, തൻ്റെ ദൃഷ്ടി മറ്റെല്ലാത്തിൽ നിന്നും വേർപ്പെടുത്തും. അങ്ങനെ ഫയന്ദുറു ഫിസ്സമാഇ, ആകാശത്തിലേക്ക് നോക്കും. ഹത്താ ലാ യറാ ഷൈഅൻ ഹൗലഹു യശ്ഗുലുഹു അമ്മാ യുഫക്കിറു ഫീ, താൻ ചിന്തിക്കുന്ന കാര്യത്തിൽ മറ്റൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി തൻ്റെ ശ്രദ്ധ അതിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ആ നോട്ടമാണ് അദ്ദേഹം നോക്കിയതെന്ന് പ്രാമാണികരായ മുഫസ്സിറീങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ആ സമൂഹത്തിലുള്ള ആ തെറ്റായ വിശ്വാസത്തെ തുറന്നെതിർക്കലും അതിൽ ഒട്ടും തന്നെ യുക്തിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തലും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കാം എന്നും, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും നമ്മുടെ ജീവിതത്തിൽ അബൗദികമായ നിലയിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ സാധ്യമല്ലെന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദിൻ്റെ വിഷയത്തിൽ നാം ഓരോരുത്തർക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രത്തിലൂടെ ഗുണപാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാതെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സോഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده.

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തു നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഇപ്പോൾ സമാപിച്ചത് മനഃപാഠം പേജ് 526 സഅദ് അൽ ഗാമിദിയുടെ ഖിറാഅത്ത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹസീൻ അത്തഹസീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് وَإِذْ أَخَذْنَا ദാലിന്റെ ഉച്ചാരണം ഒക്കെ ശ്രദ്ധിക്കണം. മീസാഖക്കും മീസാഖക്കും എന്നല്ല മീസീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീസാഖക്കും മീസാഖക്കും. ലാ തസ്ഫികൂന ദിമാഅക്കും ദിമാഅക്കും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. ولا تخرجون انفسكم انف نونين വ്യക്തമാക്കി മണിക്കണം. അതുപോലെ انفسكم മീ സാകിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാസിരൻ അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ انفسكم മിന്തി ആയിരിക്കും സാകിന നൂന് ശേഷം ദാൽ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്തിയായിരിക്കും. സുമ്മ എന്നാവരുത്. സുമ്മ അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണിതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും. വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ അൻതും ഹാഉലൈ സുമ്മ. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, ഫീസു സുമ്മ. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാ ബിഗുന്ന ഹാഉലൈ. ഇവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹാഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹ ഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന, തഖ്തുലൂന ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീനു ശേഷം മീം, ഇത് ഗംഭീറുന. ഫരീഖം മിൻകും, മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന, മിൻകും. ശേഷം മിൻകും, മീമു സാക്കിനയ്ക്ക് ശേഷം മീം, ഇത് ഗാം മുതമാസിലെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും, മിന്ദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന, മിന്ദിയാരിഹിം. തവാഹറൂന, തലാഹറൂന എന്നല്ല, മീമിന് ശേഷം ഇഖ്ഫാഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി, ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി, ഫാസീസു എസ് ബിൽ ഇസ്മി. വൽഉദ്വാൻ, വൽഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽഉദ്വാൻ. വഇൻ യഅതൂകും, സാകിന നൂന് ശേഷം യാ, ഇദ് ഗം ബിഗുന. വഇൻ യഅതൂകും, വഇൻ യഅതൂകും, നൂനിനെ യാഇലേക്ക് ഇദ് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ് ഗം ബിഗുന. വഇൻ യഅതൂകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ, തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീനു ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, ഇഖ്റാജുഹും. അഫതുമിനൂന, അഫതുമിനൂന, അഫതുമിനൂന ബിബഅദിൽ, അയിന് ദാദ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, ബിബഅദ്, ദാദി ദു അദ്, ബിബഅദ്. ഫമാ ജസാഉ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ. മദ് മുത്തസിൽ മൈ യഫ്അലു, സാകിന നൂന് ശേഷം യാ, ഇത് ഗം ബിഗുന. മൈ യഫ്അലു, മൈ യഫ്അലു, നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന. മൈ യഫ്അലു ദാലിക മിൻകും, ഇഖ്ഫാം ബിഗുന. മിൻകും ഇല്ല ഖിസ്യുൻ, തൻവീന് ശേഷം ഫ, തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക്, തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന, ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. ഇവിടെ തൻവീനു ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയ. നോക്കൂ, ഇവിടെ സാക്കിന നൂനു ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന, യുറദ്ദൂന ഇലാ അഷദ്ദിൽ, ഇലാ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദ്. ഇലാ അഷദ്ദിൽ അദാബ്. വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ, തൊണ്ടയുടെ മുഗൾ ഭാഗം. ബിഗാഫിലിൻ അമ്മ, തൻവീന് ശേഷം അയിൻ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ, അയിന്, വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: ലൻ തനാലുൽ ബിർ

واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله

تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم

وليمحص الله الذين آمنوا ويمحق الكافرين أم حسبتم أن تدخلوا

സനക്തുബ മാ ഖാലു വഖത്ലഹുൽ അൻബിയാ ബിഗൈരി ഹഖ്ഖി വനഖൂലു ദൂഖു അദാബൽ ഹരീഖ്.

ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار.

قتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم

وآتوا النساء صدقاتهن نحلة فإن طبن لكم عن

لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله

السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث

أتأخذونه بهتانا وإثما مبينا وكيف تأخذونه وقد أفضى

0: മാ ഖദ് സലഫ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖതമുൽ ഖുർആൻ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും,

0: സൂറത്തുൽ ജിന്ന് 22 മുതൽ 28 വരെ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വ നസ്തഈനു അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുൽ ഇന്നി ലൻ യുജീറനി ലൻ യുജീറ നന്നായിട്ട് മണിക്കുക. ഇദ്ഗാം ബിഗുന്നയാണ്. പിന്നെ വലൻ അജിദ ഇൽഹാറാണ്. ലൻ അജിദ അറിയാലോ, ലൻ അജിദ. പിന്നെ മിൻ ദൂനിഹി എങ്ങനെ ഓതും?
2: മിൻ ദൂനിഹി
1: നിയമത്തിന്റെ പേര് ഇഖ്ഫാ, മിൻ ശരി പോലെ. ദൂനിഹി മുൽതഹദ. പിന്നെ ഇല്ലാ ബലാഗം മിൻ അല്ലാഹി വ റിസാല, ബലാഗം മിന തൻവിൻ ശേഷം മീമ്. അപ്പോ ഇത് കാമ്പി കുന്ന ബലാഗം മിൻ അല്ലാഹ്.
2: ബലാഗം മിന
1: അല്ലാഹ്. വമൻ യഅസി അല്ലാഹ വ റസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നമ ഖാലിദീന ഫീഹ അബദ. അവിടെ ഫീഹ അബദ മദ്, ഫീഹ അബദ.
2: ഫീഹ
1: حتى إذا رأوا ما يوعدون فسيعلمون. حتى إذا مد مد منفصل نيرت نيرتي بولتنا نيرتا. പിന്നെ فسيعلمون من الضعف نون ساكن ششم همزه ابو الهران من الضعف يعني من الضعف الضعف ضاد ناصرا تنوين ششم واو
2: ناصرا
1: ഇത് കാമ്പിക്കുന്ന. പിന്നെ വാക്കല്ലു അദദ ഉൽ ഇൻ അതിരി ഇൻ അതിരി നൂൻ സാക്കിന് ശേഷം ഹംസ ഏനെ ഇൻ അതിരി അത്ര മതി. പിന്നെ മദ്ദുണ്ട് അതിരി അക്കരീബുൻ അവിടെന്താ അക്കരീബുമ്മ എന്താണ് തെന്നിന് ശേഷം മീമ് നല്ലോ മണിക്കണം.

0: അം യജഅലു ലഹു റബ്ബി, റബ്ബി മദ് മുംഫസിൽ, റബ്ബി അമദ,
1: റബ്ബി അമദ.
0: ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദ. അവിടെ മദ് ചെറുതായിട്ട്, പിന്നെ ഇല്ലാ മിനിർ തല മിർ റസൂൽ, മിർ റസൂലിൻ, നൂന് സാക്കിന് ശേഷം റോ ആണ്, മിർ റസൂൽ ട്ടോ. ഫ ഇന്നഹു യസ്ലുക്കു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി റസദ. മിൻ ബൈനി ഉണ്ടോ, നൂൻ ബാ ആണ്, അപ്പോൾ നൂന മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്. എങ്ങനെ അതും മിൻ ബൈനി,
1: മിൻ ബൈനി
0: വമിൻ ഖൽഫിഹി, നൂൻ സാക്കിനു ശേഷം ഖ ആണ്, ഇൽഹാറാണ് നിയമം. അപ്പോ വമിൻ ഖൽഫിഹി, വമിൻ എങ്ങനെ
1: വമിൻ ഖൽഫിഹി,
0: ഖൽഫിഹി ലിയഅലമ അൻഖദ്, ലിയഅലമ
1: അൻഖദ്
0: അബ്ലഗു റിസാലാതി റബ്ബിഹിം വഅഹാത ബിമാ ലദൈഹിം വഅഹ്സ കുല്ല ഷൈഇൻ അദദ. തൻവീൻ ശേഷം ഐന് ഇൽഹാർ. അപ്പം നമുക്ക് ഓതാം, എവിടുന്നാണ്? 22. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദൻ വലൻ അജിദ്.

തപ്പൽ അവിടെ യസ്ലാഹ നമ്മൾ പറയാൻ വിട്ടുപോയില്ലേ. അള്ളാഹ എന്നുള്ളതിൻ്റെ മുമ്പിൽ കസർ വന്നാൽ ഇല്ല എന്നാ പറയാം.

0: يوعدون فسيعلمون
1: حتى إذا رأوا ما يوعدون فسيعلمون
0: من أضعف

0: عددا.
1: كنيا سورتين واخر دعوانا ان الحمد لله رب العالمين.
2: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ, അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: والأرض وهو العزيز الحكيم.
1: بسم الله الرحمن الرحيم.